0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന് യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ആസ്വദിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 150 മുതൽ 152 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
4: أعوذ بالله من الشيطان الرجيم

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയിലെ 150 മുതൽ 152 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച. അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: Peace Radio. Tune to reality.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: നൂറുൻ അദല്ല അലൽ ഹയാതി റഹീം.
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
1: വചനം 91. ഖാലു, അവർ പറഞ്ഞു, യാ ഷുഐബു, ഷുഐബേ, മാ നഫ്ഖഹു, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കസീറൻ, മിക്കതും, മിമ്മാ തഖൂലു, നീ പറയുന്നതിൽ നിന്ന്, വഇന്നാ, നിശ്ചയമായും ഞങ്ങൾ, ലനറാക, നിന്നെ ഞങ്ങൾ കാണുകയും ചെയ്യുന്നു, ഫീനാ, ഞങ്ങളിൽ, അഥവാ ഞങ്ങളുടെ കൂട്ടത്തിൽ, ദഈഫൻ, ഒരു ബലഹീനനായി, വലൗല, ഇല്ലായിരുന്നെങ്കിൽ, റഹ്തുക, നിന്റെ കൂട്ടം അഥവാ കൂട്ടുകുടുംബങ്ങൾ, ലറജംനാക, ഞങ്ങൾ നിന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്തിരുന്നു, വമാ അന്ത, നീ അല്ല താനും, അലൈന, ഞങ്ങൾക്ക് അഥവാ ഞങ്ങളുടെ അടുക്കൽ, ബിഅസീസ്, ഒരു പ്രതാപശാലി.

0: അവർ പറഞ്ഞു, ഷുഐബേ, നീ പറയുന്നതിൽ നിന്ന് മിക്കതും ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. നിശ്ചയമായും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഒരു ബലഹീനനായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. നിന്റെ കുടുംബം ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലുക തന്നെ ചെയ്തിരുന്നു. നീ ഞങ്ങളുടെ അടുക്കൽ ഒരു പ്രതാപശാലിയൊന്നുമല്ല.
1: സത്യത്തിനും നീതിക്കും മുമ്പിൽ പരാജയപ്പെടുമ്പോൾ ധിക്കാര ബുദ്ധികളിൽ നിന്ന് എക്കാലത്തും കേൾക്കാറുള്ളതാണ് ഇത്തരം ഭീഷണികൾ. ന്യായത്തിൽ മുട്ടുമ്പോൾ അവർ അക്രമ മർദ്ദനങ്ങൾക്ക് മുതിരും. തങ്ങൾ ചെയ്യുന്നതിലെല്ലാം അവർ സ്വയം സംതൃപ്തരാകുകയും ചെയ്യും. ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ കാലക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാചീന സമുദായങ്ങളിൽപ്പെട്ടവരും ഇന്നത്തെ ജനങ്ങളെ അപേക്ഷിച്ച് പരിഷ്കാരത്തിന്റെയും ഉത്ഭുതതയുടെയും താഴെപ്പടിയിലുള്ളവരുമാണെന്ന് പറഞ്ഞേക്കാം. എന്നാൽ ബുദ്ധിപരമായി മനുഷ്യൻ വളരെ പുരോഗമിച്ചിട്ടുള്ള ഇക്കാലത്തും തൗഹീദിനെക്കുറിച്ചും ക്രയവിക്രയങ്ങളിൽ ചതിയും കൃത്രിമവും ഉപേക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ഉപദേശിക്കുവാൻ മിനക്കെട്ടാലുള്ള സ്ഥിതിയോ? അനുഭവ സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ ഒന്നാലോചിച്ചു നോക്കുക. ഉപദേശിക്കുന്നവരുടെ ഹൃദയശുദ്ധിയും സൽഗുണങ്ങളെയും ചോദ്യം ചെയ്ത് പുച്ഛിക്കുക, അവരെ വിഡ്ഢികളും മൂഢന്മാരുമായി തരം താഴ്ത്തുക, ദുർന്യായങ്ങളും ദുസ്സമർത്ഥനങ്ങളും അവതരിപ്പിക്കുക, ഭീഷണി മുഴക്കുക, കയ്യേറ്റത്തിന് മുതിരുക, ഉപദേശിക്കും തോറും തോന്നിയവാസങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതെല്ലാം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ ജനത പറഞ്ഞതായി 87-ഉം 91-ഉം വചനങ്ങളിൽ അള്ളാഹു പ്രസ്താവിച്ച അതേ ശൈലിയിലുള്ള മറുപടികളായിരിക്കും അവർക്കും പറയാനുണ്ടായിരിക്കുക. ധനത്തോടുള്ള മോഹവും സമ്പാദന മാർഗങ്ങളിൽ വഞ്ചന നടത്തലും മനുഷ്യരിൽ പൊതുവെയുള്ള ഒരു സ്വഭാവമായതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് സത്യവിശ്വാസികൾ വിമുക്തരാകുവാൻ വേണ്ടി ഷുഐബ് നബി അലൈഹിസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ ജനതയുടെയും ഇടയിൽ നടന്ന വാഗ്വാദങ്ങൾ വളരെ വിശദമായി പല സൂറത്തുകളിലും അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നതും. കയ്യൂക്കും ഭീഷണിയും മുഴക്കിയ ആ ജനതയ്ക്ക് ആ പ്രവാചകവര്യം നൽകിയ മറുപടി ഇതായിരുന്നു.
2: വചനം 92. കോല, അദ്ദേഹം പറഞ്ഞു, യാ കൗമി, എന്റെ ജനങ്ങളെ, അർഹ്തീ, എന്റെ കൂട്ടുകുടുംബമോ, അഅസ്സു, അധികം പ്രതാപം ഉള്ള, അലൈക്കും, നിങ്ങളുടെ അടുക്കൽ, മിനല്ലാഹി, അള്ളാഹുവിനേക്കാൾ, വത്തഹസ്തുമൂഹു, അവനെ നിങ്ങൾ ആക്കുകയും ചെയ്തിരിക്കുന്നുവോ, വറാഅക്കും, നിങ്ങളുടെ പിന്നിൽ, ളഹ്രിയൻ, പുറന്തള്ളപ്പെട്ടവൻ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്റെ കൂട്ടുകുടുംബമാണോ നിങ്ങളുടെ അടുക്കൽ അള്ളാഹുവിനേക്കാൾ കൂടുതൽ പരിഗണനീയം? അവന് നിങ്ങൾ നിങ്ങളുടെ പിമ്പിൽ പുറന്തള്ളപ്പെട്ടവനാക്കുകയും ചെയ്തിരിക്കുന്നുവോ? നിശ്ചയമായും എന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിച്ചു വരുന്നതിനെ വലയം ചെയ്ത് അഥവാ സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാകുന്നു.
1: അവസാനം അദ്ദേഹം അവർക്ക് ഇങ്ങനെ അന്ത്യശാസനം നൽകി.
2: വചനം 93. വയാ കൗമി, എന്റെ ജനങ്ങളെ, യഅമലൂ, നിങ്ങൾ പ്രവർത്തിക്കുവിൻ, അലാ മകാനത്തിക്കും, നിങ്ങളുടെ നിലപാടനുസരിച്ച്, ഇന്നി, നിശ്ചയമായും ഞാൻ, ആമിലുൻ, പ്രവർത്തിക്കുന്നവനാണ്, സൗഫ, വഴിയെ, തഅലമൂന, നിങ്ങൾ അറിയും, മൻ, ആർക്കാണ്, യഅതീഹി, അവന് വരും, അദാബുൻ, ഒരു ശിക്ഷ, യുഹ്സീഹി, അവനെ അപമാനപ്പെടുത്തുന്ന, വമൻ, ആരാണെന്നും, ഹുവ, അവൻ, കാദിബുൻ, കളവ് പറയുന്നവനാണ്, വർത്തഖിബു, നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുവിൻ, ഇന്നി, നിശ്ചയമായും ഞാൻ, മഅക്കും, നിങ്ങളോടൊപ്പം, റഖീബ്, പ്രതീക്ഷിക്കുന്നവനാണ്.

0: എന്റെ ജനങ്ങളെ, നിങ്ങളുടെ സ്ഥാനം അഥവാ നിലപാട് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുവിൻ. ഞാൻ എന്റെ സ്ഥാനമനുസരിച്ചും പ്രവർത്തിക്കുന്നവനാണ്. പിറകെ നിങ്ങൾക്കറിയാം ആർക്കാണ് അപമാനപ്പെടുത്തുന്ന ശിക്ഷ വന്നെത്തുന്നതെന്നും ആരാണ് വ്യാജം പറയുന്നവരെന്നും. വരാനിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും ഞാനും നിങ്ങളോടൊപ്പം പ്രതീക്ഷിക്കുന്നവനാകുന്നു.
1: അധികം താമസിയാതെ നിങ്ങൾക്ക് പൊതുശിക്ഷ വരാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറയുന്നതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അനുഭവം കൊണ്ട് ബോധ്യപ്പെടും. തൽക്കാലം നാം ഇരുകൂട്ടരും കാത്തിരുന്നു കാണുക എന്ന് സാരം. താമസിയാതെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്തു.
2: വചനം 94. വലമ്മാ ജാഅ, വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, ഷുഐബൻ, ഷുഐബിനെ, വല്ലദീന, യാതൊരുവരെയും, ആമനു മഅഹു, അവർ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചു, ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്, മിന്ന, നമ്മിൽ നിന്നുള്ള, അഖദത്ത്, പിടികൂടുകയും ചെയ്തു, അല്ലദീന, യാതൊരുവരെ, വലമു, അവർ അക്രമം ചെയ്തു, അസ്വൈഹത്തു, ഘോര ശബ്ദം അഥവാ അട്ടഹാസം, ഫഅസ്ബഹു, അങ്ങനെ അവരായി, ഫീദിയാരിഹിം, അവരുടെ വസതികളിൽ, ജാസിമീൻ, കമിഴ്ന്നു വീണവർ.

0: ظلموا الصيحة فأصبحوا في ديارهم جاثمين.
1: നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. ആ അക്രമം പ്രവർത്തിച്ചവർക്ക് ഘോര ശബ്ദം പിടിപെടുകയും ചെയ്തു. അങ്ങനെ അവർ അവരുടെ വസതികളിൽ ചത്തു കമിഴ്ന്നു വീണവരായി.
2: വചനം 95. കഅല്ലം യഗ്നൗ, അവർ ധന്യമാക്കാത്ത പോലെ അഥവാ ഉണ്ടാവാത്ത പോലെ. ഫീഹ, അവയിൽ. അലാ, അറിയുക. ബുഅദൻ, വിദൂരത. ലിമദിയന, മദിയന്. കമാ ബഇദത്, ദൂരപ്പെട്ടതുപോലെ. സമൂദ്, സമൂദ്.
0: കഅല്ലം യഗ്നൗ ഫീഹ അലാ ബുഅദൻ ലിമദിയന കമാ ബഇദത് സമൂദ്.
1: അതെ, അവർ അവിടത്തിൽ ഉണ്ടായിട്ടില്ലാത്തതുപോലെ. അല്ല, അറിയുക, സമൂദ് ഗോത്രം കാരുണ്യത്തിൽ നിന്നും ദൂരപ്പെട്ടതുപോലെ മദിയനും അഥവാ മദിയൻകാർക്കും വിദൂരത.
3: മദിയൻ നിവാസികൾക്ക് ബാധിച്ച ആ ഘോര ശബ്ദം എങ്ങനെയുള്ളതായിരുന്നുവെന്ന് ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടില്ല. ശുഐബ് നബി അലിഹിസ്സലാമയോട് ആ ജനത, നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ ആകാശത്തുനിന്ന് ഞങ്ങൾക്കുമീതെ തുണ്ടങ്ങൾ വീഴ്ത്തുക എന്ന് ആവശ്യപ്പെട്ടുവെന്നും അങ്ങനെ അവർ അദ്ദേഹത്തെ വ്യാജമാക്കിയപ്പോൾ അവർക്ക് മേഘത്തണലിന്റെ ദിവസത്തെ ശിക്ഷ ബാധിച്ചുവെന്നും സൂറത്ത് ഷോറയിലെ 187 മുതൽ 189 വരെയുള്ള വചനങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. മുഗൾ ഭാഗത്തു നിന്ന് മേഘത്തിലൂടെയോ മറ്റോ സംഭവിച്ച ഒരു ഘോര ശബ്ദമായിരിക്കാം അതെന്ന് ഇതിൽ നിന്നും അനുമാനിക്കാം. വസ്തുത അള്ളാഹുവിനറിയാം.
2: വചനം 96. വലഖദ് അർസൽന, നാം അയച്ചിട്ടുണ്ട്. മൂസ, മൂസയെ. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി. വസുൽത്വാനിൻ, അധികൃത രേഖയുമായും. മുബീനിൻ, സ്പഷ്ടമായ.
0: വലഖദ് അർസൽനാ മൂസ ബി ആയാത്തിന വസുൽത്വാനിൻ മുബീൻ,
1: നമ്മുടെ ദൃഷ്ടാന്തങ്ങളും സ്പഷ്ടമായ അധികൃത രേഖയുമായി മൂസയെയും നാം അയക്കുകയുണ്ടായി.
2: വചനം 97. ഇലാ ഫിർഔന, ഫിർഔന്റെ അടുക്കലേക്ക്. വമലഇഹി, അവന്റെ പ്രധാനികളുടെയും. ഫത്തബഉ, എന്നിട്ടവർ പിൻപറ്റി. അംറ ഫിർഔന, ഫിർഔന്റെ കൽപ്പനയെ. വമാ അംറു, കൽപ്പനയല്ല താനും. ഫിർഔന, ഫിർഔനിന്റെ. ബിറഷീദ്, തന്റെ ഇടമുള്ളത് അഥവാ നേർവഴിക്കുള്ളത്.

0: ഫിർഔന്റെയും അവന്റെ പ്രധാനികളുടെയും അടുക്കലേക്ക്. എന്നിട്ട് അവർ ഫിർഔന്റെ കൽപ്പനയെ പിൻപറ്റി. ഫിർഔന്റെ കൽപ്പന തന്റെ ഇടമുള്ളത് അഥവാ നേർവഴിക്കുള്ളത് അല്ലതാനും.
1: വചനം 98. യഖുദുമു, അവൻ മുമ്പിലായി വരും. ഖൗമഹു, അവന്റെ ജനങ്ങൾക്ക്. യൗമൽ ഖിയാമത്തി, ഖിയാമത്തു നാളിൽ. ഫഔറദഹും, എന്നിട്ടവരെ അവൻ വരുത്തും അഥവാ കൊണ്ടുവരും. അന്നാറ, നരകത്തിൽ. വബിഇസ, വളരെ ചീത്തയും അഥവാ എത്രയോ മോശവും. അൽവിർദു, ആ ദാഹശമനത്തിനുള്ള വരവ് അല്ലെങ്കിൽ വരുന്ന താവളം. അൽമൗറൂദ്, വരപ്പെടുന്നതായ.

0: ഖിയാമത്തു നാളിൽ അവൻ തന്റെ ജനതയ്ക്ക് മുമ്പിലായി വരും. എന്നിട്ട് അവൻ അവരെ ദാഹം തീർക്കുവാൻ നരകത്തിങ്കൽ വരുത്തുന്നതാണ്. ദാഹശമനത്തിന് വരുന്ന ആ താവളം എത്രയോ ചീത്തയും.
1: ഇഹലോകത്ത് വെച്ച് ഫിറാവൂൻ അവന്റെ ആൾക്കാർക്ക് ദുർമാർഗത്തിന് നേതൃത്വം വഹിച്ചിരുന്നുവല്ലോ. അതുപോലെ പരലോകത്ത് വെച്ചുണ്ടാകുന്ന ശിക്ഷകളിലും അവൻ അവർക്ക് നേതൃത്വം വഹിക്കും, അഥവാ ശിക്ഷയിൽ അവൻ അവരുടെ മുമ്പിലുണ്ടായിരിക്കും. അങ്ങനെ അവൻ മുമ്പിലായിക്കൊണ്ട് അവരെ നരകത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും എന്ന് സാരം. വുറൂദ് എന്ന മൂലപദത്തിന്റെ സാക്ഷാൽ അർത്ഥം വെള്ളം കുടിക്കുവാൻ വേണ്ടിയുള്ള വരവ് എന്നാകുന്നു. സന്ദർഭമനുസരിച്ച് വെള്ളത്തിനും ദാഹശമനത്തിനും അല്ലാതെയുള്ള വരവിലും അതുപയോഗിക്കപ്പെടും. ഫിറാവൂൻ മുമ്പിലും അവന്റെ ജനങ്ങൾ പിമ്പിലുമായിട്ടുള്ള വരവിനെ പരിഹാസരൂപത്തിൽ ഒരു ഇടയൻ തന്റെ മൃഗങ്ങളെ വെള്ളത്താവളത്തിങ്കിലേക്ക് വെള്ളം കുടിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നതിനോട് ഉപമിച്ചുകൊണ്ടാണ് ഫഔറദഹുമുന്നാറ, എന്നിട്ടവൻ അവരെ ദാഹം തീർക്കുവാൻ നരകത്തിങ്കൽ കൊണ്ടുവരും എന്നു പറഞ്ഞത്. പക്ഷേ ഇടയൻ മൃഗങ്ങളെ കൊണ്ടുപോയി ദാഹശമനം വരുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ ഫിറാവൂൻ അവന്റെ ആൾക്കാർക്ക് വെള്ളത്തിനു പകരം നരകാഗ്നിയിൽ ചാടിക്കുകയാണ് ചെയ്യുന്നതെന്ന് താൽപര്യം.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.

ഖത്തുമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസിൻ്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.

0: ഖത്തുമുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസിൻ്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സൂഫി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും. പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: متصدعا لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون.
1: ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ലൗ അൻസൽന, അൻസൽന സാക്കിനായ നൂനു ശേഷം സ ഇഖ്ഫാന്റെ അക്ഷരമാണ് സ. ഇവിടെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കണം. അൻസൽന ഹാദൽ ഖുർആന, ഹാദ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, ഹാന്റെ മഖ്റജ് ശ്രദ്ധിച്ചുകൊണ്ട് അത് ഉച്ചരിക്കണം. ഹാദ അതുപോലെ തന്നെ ദാല, ഹാസൽ ഖുർആന അല്ല ഹാദൽ. അൽ ഖുർആന, ഖുർആന ഖുർആന എന്ന് ഓതിപ്പോവരുത്. അൽ ഖുർആന, അൽ ഖുർആന. അലാ ജബലിൽ റഅയ്തഹു, അലാ ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്, അതിൻ്റെ മഖ്റജ്. അലാ ജബലിൽ റഅയ്തഹു, ജബലിൻ, ജബലിൻ തൻവീൻ ശേഷം ലം ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ജബലിൽ റഅയ്തഹു, അതുപോലെ തന്നെ ലറഅയ്തഹു, ലറഅയ്തഹു എന്ന് റായിനെ ഇങ്ങനെ പരത്തിയിട്ടല്ല പറയേണ്ടത്, അതിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലറ ലറ ലറഅയ്തഹു ഖാശിഅം മുതസദ്ദിഅ, ഖാശിഅ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖാശിഅ, മുതസദ്ദിഅ എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ മുതസദ്ദിഅ, ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ ഖാശിഅം മുതസദ്ദിഅൻ തൻവീന് ശേഷം മീമാണ്. മുതസദ്ദിഅമ്മിൻ ഇവിടെയും തൻവീന് ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലറഅയ്തഹു ഖാശിഅം മുതസദ്ദിഅം മിൻ ഖശ്യതില്ലാഹ്. ഇവിടെയൊക്കെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാശിഅം മുതസദ്ദിഅം മിൻ, ഇങ്ങനെ ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖശ്യതില്ലാ, മിൻ ഖ സാക്കിന നൂനു ശേഷം ഖ ആണ്, നൂനിനെ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖ, മിൻ ഖശ്യതില്ലാ, മിൻ ഖശ്യതില്ലാ, ഇല്ല മിൻ ഖശ്യതില്ലാ. ഹാന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യാം. വതിൽക്കൽ അംസാലു, വതിൽക്കൽ അംസാൽ, വതിൽക്കൽ അംസാലു നദ്രിബുഹ, അംസാലു അംസാൽ അല്ല, സീനല്ല, ഫ ആണ്. ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ അഥവാ മുൻപല്ലുകൾക്കിരുനിരകൾക്കിടയിലൂടെ അല്പം നേരിയ തോതിൽ പുറത്തോട്ട് വരണം. അംസാലു, ദാലിനേക്കാൾ കൂടുതൽ, അംസാൽ, അംസാൽ എന്ന് ഒരിക്കലും മുതി പോകരുത്. വതിൽക്കൽ അംസാലു നദ്രിബുഹ, നദ്രിബുഹ, നമ്മൾ നദ്രിബുഹ എന്നാണ് സാധാരണ ഓതി പോവുക. ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ട് ആയിരിക്കണം. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം വണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കുകയും വേണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദോദ്, ഇസ്തിഅലാന്റെ അക്ഷരമാണ്. നദ്രിബുഹ, നദ്രിബുഹ. വതിൽക്കൽ അംസാലു നദ്രിബുഹ, നദ്രിബുഹ ലിന്നാസി. നൂണിന് ശബ്ദമുണ്ട്, മണിക്കണം. ലിന്നാസി ലഅല്ലഹും, ലഅല്ലഹും, ലഅല്ലഹും അല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ലഅല്ലഹും യതഫക്കറൂൻ, യതഫക്കറൂൻ, ലഅല്ലഹും യതഫക്കറൂൻ. അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂനാണ്. യതഫക്കറൂൻ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടാം. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നൂനിന് സുക്കൂൻ വരുന്നത്. യതഫക്കറൂന എന്നുള്ളത് യതഫക്കറൂൻ നിർത്തുമ്പോൾ നൂനിന് സുക്കൂൻ വരുന്നു. അതുകൊണ്ട് മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ വന്നാൽ 6 ഹർക്കത്ത് വരെ നീട്ടാം. അതാണത് മദ് ആരിദുൽ സുക്കൂൻ. ഇൻഷാല്ലാ ഈ ആയത്ത് ഒന്നുകൂടെ ഓതാം.
0: ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅ, ലറഅയ്തഹു ഖാശിഅം മുതസദ്ദിഅം മിൻ ഖശ്യതില്ലാഹ്.

0: وتلك الأمثال نضربها للناس لعلهم يتفكرون.
1: സൂറത്തുൽ ഹഷ്റിലെ 21-ാമത്തെ ആയത്താണ് അൽഹംദുലില്ലാ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാർ. അവിടെ വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ ഹഷ്റിലെ 21-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഈ എപ്പിസോഡിൽ ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തിയത്.
3: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: هي الحبيبة والمختار.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതു മാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇത്
2: ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
3: الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: آباؤكم فقد كذبتم فسوف يكون لزاما.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക. അടുത്ത പരിപാടി മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹാഖ. ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ് സൽമാൻ അൽ ഒക്ടൈബി പാരായണം ചെയ്യുന്നു.

നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹാക്ക, ഷെയ്ഖ് സൽമാൻ അൽ ഉത്തൈബി പാരായണം ചെയ്തത്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ, സൂറത്തു സബാ, സൂറത്തു സ്വഫാത്ത്. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷേഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പമുള്ളത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: അൽഹംദു

فتفعل ما تؤمر ستجدني إن شاء الله من الصابرين. قال

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ സൂറത്തു സബ സൂറത്തു സ്വാഫാത്ത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുരിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു ഒരു എണ്ണ കച്ചവടക്കാരൻ, എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കൂടെ
2: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 902-0840-840. www.peaceradio.com.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് ഹൃദയവസന്തം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലി വസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين. والقرآن الحكيم.

നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ആയത്ത് യാസീൻ, രണ്ട് കേവലാക്ഷരങ്ങൾ മാത്രമാണ് ഈ ആയത്തിലുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും മുമ്പൊക്കെയുള്ള പല ക്ലാസ്സുകളിലും ശ്രദ്ധിച്ചിട്ടുള്ളതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പല സൂറത്തുകളും ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ഈ രണ്ടക്ഷരങ്ങളും വ്യത്യസ്തമായ രൂപത്തിലാണ് ഇവിടെ ഈ രണ്ടക്ഷരങ്ങളും നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഒന്നാമത്തെ അക്ഷരം യ ആണ്, രണ്ടാമത്തേത് സീൻ. യ പാരായണം ചെയ്യുമ്പോൾ അധികം ദീർഘിപ്പിക്കാതെ സാധാരണ മദ് തൊബേഴി, സാധാരണ ഒരു നീട്ടൽ മാത്രം മതി ഇവിടെ. രണ്ടാമത്തേത് സീൻ. സീന് മദ് ലാസിം എന്ന ഒരു ഗണത്തിലാണ് വരിക. അതൊരു ആറ് ഹറക്കത്തിൻ്റെ അളവ് നീട്ടി പാരായണം ചെയ്യേണ്ടുന്ന ഒരക്ഷരമാണ്. ഇപ്പോൾ ഖുർആൻ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിശുദ്ധ ഖുർആനിലെ 29 അധ്യായങ്ങൾ ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ഒരക്ഷരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് സ്വാദ്, ഖാഫ്, നൂൻ എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്തുകൾ കാണാൻ സാധിക്കും. ത്വാഹ പോലെ രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അലിഫ് ലാം മീം, അലിഫ് ലാം റ, ഇങ്ങനെ മൂന്നക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. 4, 5 അക്ഷരങ്ങൾ കൊണ്ടാരംഭിക്കുന്ന അധ്യായങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. 29 സൂറത്തുകളാണ് ഇങ്ങനെ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ 14 അക്ഷരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എല്ലാ സൂറത്തുകളിലെ 29 സൂറത്തുകളിലെ അക്ഷരങ്ങളും ഒരുമിച്ച് കൂട്ടിയാൽ 14 അക്ഷരങ്ങളാണ് ആകെയുള്ളത്. ഇതിലെ 8 അക്ഷരങ്ങൾ സീൻ ഓതുന്നത് പോലെ ദീർഘിപ്പിച്ചോതേണ്ടതാണ്. അഥവാ ആ അക്ഷരങ്ങൾ നമ്മളൊന്നിങ്ങനെ ഉച്ചരിച്ചു നോക്കിയാൽ മനസ്സിലാകും, അതിൻ്റെ ഉച്ചാരണത്തിൽ 3 ഹർഫുകൾ വരുന്നുണ്ട്. സീൻ, സീന് യാ നൂന് സീൻ എന്നുച്ചരിക്കുമ്പോൾ. എന്നാൽ യാ ഉച്ചരിക്കുമ്പോൾ ശരിക്ക് യാ രണ്ടക്ഷരങ്ങളാണ്, ഒരു യാ ഉമുരലിഫ് യാ ത്വാ എന്നിങ്ങനെ രണ്ടക്ഷരങ്ങളാണ്. ഇങ്ങനത്തെ 5 അക്ഷരങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹാ യാ ത്വാ ഹാ റ, ഇങ്ങനെ 5 അക്ഷരങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചാരണത്തിൽ വരുന്ന എന്നാൽ നീട്ടേണ്ടതില്ലാത്ത, അതായത് പാരായണം ചെയ്യുമ്പോൾ അധികം ദീർഘിപ്പിക്കേണ്ടതില്ലാത്ത 5 അക്ഷരങ്ങൾ. മറ്റു 8 കാഫ്, മീം, ഐൻ, സീൻ, ലാം, അതുപോലെ തന്നെ നൂൻ, ഖാഫ്, സ്വാദ് എന്നിങ്ങനെ 8 അക്ഷരങ്ങൾ ദീർഘിപ്പിച്ച് അവയുടെ ഉച്ചാരണത്തിൽ ഖാഫ് എന്നുച്ചരിക്കുമ്പോൾ ഖാഫ്, അലിഫ്, ഫാ, അതിങ്ങനെ നമ്മൾ ഖാഫ് എന്ന് ഉച്ചാരണം എഴുതുകയാണെങ്കിൽ 3 അക്ഷരങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അവയെ ദീർഘിപ്പിച്ച് ഓതേണ്ടതാണ്. പിന്നെ 14 അലിഫ് ആണ്. അത് ഉച്ചാരണത്തിൽ ആ ലിഫ് എന്ന് 3 ഉണ്ടെങ്കിലും ദീർഘിപ്പിച്ച് ഓതേണ്ടതില്ല. 3 അക്ഷരങ്ങളുള്ളത് ദീർഘിപ്പിച്ച് ഓതേണ്ടത് എപ്പോഴാണ്, അതിൻ്റെ സ്വഭാവം എന്താണ്? ഇപ്പോൾ മദ് ലാസിം എന്നത് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ, ഞാൻ ആ തജ്വീദിൻ്റെ ഭാഗങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പറയുകയല്ല, അടിസ്ഥാനപരമായൊരു വിവരം എന്ന നിലയ്ക്ക് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. മദ് ലാസിം എന്ന് പറഞ്ഞാൽ സാധാരണ മദ്ദിൻ്റെ ഹർഫിനു ശേഷം സുക്കൂനുള്ള അക്ഷരം വരുമ്പോഴാണല്ലോ മദ് ലാസിം ഉണ്ടാവുക. മദ്ദിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ. അതിനുശേഷം വരുന്ന അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ മദ്ലാസിമായി, അപ്പോൾ അത് ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. ഇവിടെ യാസീനിലെ സീൻ എന്നുച്ചരിക്കുമ്പോൾ 3 വരുന്നു. സീൻ, ആദ്യം സീന്, പിന്നെ യാ, പിന്നെ നൂന്. യാ എന്ന മദ്ദിൻ്റെ ഹർഫിന് ശേഷം ഉച്ചാരണത്തിൽ സുക്കൂനുള്ള നൂനാണ് വരുന്നത്. അപ്പോൾ മദ്ലാസിമിൻ്റെ വിധിയാണ്, അഥവാ മദ്ലാസിം

0: അൽ കലമിയുമുണ്ട്, ഹർഫിയുമുണ്ട്. ഒരു കലിമത്തിൽ, ഒരു വാചകത്തിൽ, ഒരു വാക്കിൽ മദ്ദിൻ്റെ ഹർഫിന് ശേഷം സുക്കൂനുള്ള അക്ഷരങ്ങൾ വരുന്ന രീതിയും ഒരു ഹർഫ് തന്നെ ഉച്ചരിക്കുമ്പോൾ മദ്ദിൻ്റെ ഹർഫിന് ശേഷം സുക്കൂന് വരുന്ന രീതിയും ഉണ്ട്. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സീനിനെ അല്പം ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണമെന്ന് പറയുന്നത്. അതൊന്നിങ്ങനെ ഓതി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. യാസീൻ, അങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. ഇതാണ് പിന്നെ അവിടെ പാരായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഈ നാലായത്തുകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗം വരുന്നത് മൂന്നാമത്തെ ആയത്തിലാണ്. ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക, അവിടെ സുക്കൂനുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഓതണം. സുക്കൂനുള്ള മീമും നൂനും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്, പാരായണം ചെയ്യേണ്ടത് എന്നത് തജ്വീദ് നിയമത്തിലെ ഒരു അടിസ്ഥാന വിവരമാണ്. അത് നമ്മളൊക്കെ സാധാരണ ശ്രദ്ധിക്കാറുള്ളതുമാണ്. ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തൊരു കാര്യം, പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ അലാ സുറാത്തിം മുസ്തഖീം. സുറാത്തിം മുസ്തഖീം എന്ന് പറയുന്ന ഭാഗമാണ്. സുറാത്തുൻ അവിടെ തൻവീനാണ്. ആ തൻവീനിനു ശേഷം അഥവാ രണ്ട് കസർ ഖുറാനിലുള്ളത് നോക്കിയാൽ കാണാൻ പറ്റും. രണ്ട് കസറും രണ്ട് ലൊമ്മും രണ്ട് ഫത്തഹും ആ രൂപത്തിൽ വരുന്നതിനെയാണല്ലോ നമ്മൾ തൻവീൻ എന്ന് പറയാം. ആ തൻവീനിന് ശേഷം മീമ് വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതണം. അതാണ് നിയമം. അപ്പോൾ അവിടെ പാരായണം ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കണം. ഒന്ന് ഓതി നോക്കിയാൽ മനസ്സിലാകും. അലാ സിറാത്തിം മുസ്തഖീം. ഇതാണ് ഈ നാല് ആയത്തുകളിൽ പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സൂറത്ത് യാസീനിലെ ഈ ആയത്തുകളുടെ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു പുതിയ സൂറത്ത് പഠിക്കുമ്പോൾ ആ സൂറത്തിൻ്റെ പ്രത്യേകതകളും ആ സൂറത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളും അറിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ 36-ാമത്തെ ഖുർആനിലെ സൂറത്തുകളുടെ ക്രമമനുസരിച്ച് 36-ാമത്തെ സൂറത്താണ് സൂറത്ത് യാസീൻ. അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ സൂറത്തിലാകെ 83 ആയത്തുകളാണുള്ളത്. 83 ആയത്തുകൾ. പിന്നെ നമുക്കറിയാം ഖുർആനിലെ സൂറത്തുകളെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ചില സൂറത്തുകളെ ചില ആയത്തുകളും ചില സൂറത്തുകൾ മുഴുവനായും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. അഥവാ മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും. അത് ഖുർആനുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ ഒരറിവാണ്. അതായത് പ്രവാചകന്റെ ഹിജറക്ക് മുമ്പ് അവതരിച്ച അധ്യായങ്ങളെ ആയത്തുകളെ മക്കിയായ സൂറത്തുകളെന്നും മക്കിയായ ആയത്തുകൾ എന്നും പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷമുള്ള ആയത്തുകളെ സൂറത്തുകളെ മദനിയായ ആയത്തുകൾ മദനിയായ സൂറത്തുകളെന്ന് പറയാറുണ്ട്. ഇവിടെ സൂറത്ത് യാസീൻ മക്കിയ വിഭാഗത്തിൽപ്പെട്ട അധ്യായമാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ഈ സൂറത്ത് ക്രമത്തിൽ സൂറത്തുകളുടെ ക്രമത്തിൽ 36-ാമത്തെ അധ്യായം. രണ്ടാമത്തേത്, ആകെ ആയത്തുകളുടെ എണ്ണം 83. മൂന്നാമത്തെ കാര്യം, ഇത് മക്കിയ വിഭാഗത്തിൽപ്പെട്ട അധ്യായമാണ്, സൂറത്താണ്. ഇനി യാസീനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫലാഇലുകൾ എടുത്തു പരിശോധിക്കുമ്പോൾ, അതിൻ്റെ പ്രാധാന്യം എടുത്തു പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രാധാന്യപൂർവം പരിഗണിക്കാറുള്ള ഒരു സൂറത്താണ് യഥാർത്ഥത്തിൽ യാസീൻ എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ ആളുകൾ ഖുർആനും അറിയാം യാസീനും അറിയാം എന്ന ഒരു ശൈലി തന്നെ ആളുകൾക്കിടയിൽ നിലനിന്നിരുന്നു. ഖുർആനും അറിയാം യാസീനും അറിയാം, അഥവാ യാസീനൊരു പ്രത്യേകത ആളുകൾ കാണുന്നു. ഇപ്പം നിത്യജീവിതത്തിൽ പൊതുവിൽ മുസ്ലിം സമൂഹം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റു അധ്യായങ്ങളെക്കാളെല്ലാം ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിലും പ്രധാന സന്ദർഭങ്ങളിലും ഒക്കെ യാസീനിനെ ആളുകൾ പരിഗണിക്കുന്ന ഒരു രീതി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികളോടൊക്കെ രാത്രി ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു യാസീനോതു മോനെ, ഒരു യാസീനോതു മോളെ എന്നാണ് മുതിർന്ന ആളുകൾ കുട്ടികളെ ഉപദേശിക്കാറുള്ളത്. അതല്ലെങ്കിൽ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ മയ്യത്തിനെ സന്ദർശിക്കാൻ വരുന്ന ആളുകളും മയ്യത്തിൻ്റെ അടുത്തിരിക്കുന്ന ആളുകളും സൂറത്ത് യാസീൻ ഓതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മയ്യത്ത് എടുക്കുന്നതിന് മുമ്പ് സൂറത്ത് യാസീൻ ഓതി പാരായണം ചെയ്യുന്ന ഒരു രീതിയും സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. വീട്ടിൽ എന്തെങ്കിലും സവിശേഷമായ കാര്യങ്ങളുണ്ടായാൽ സൂറത്ത് യാസീൻ ഓതുന്ന വീട്ടുകാരെ, സ്ത്രീകളെ, ഉമ്മമാരെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ യാസീനിന് ഇത്രയധികം പരിഗണന നൽകാൻ മാത്രമുള്ള എന്തു സവിശേഷതയാണ് യാസീനുള്ളത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പലതും കേട്ടുകേൾവിയുടെയും നാട്ടുനടപ്പുകളുടെയും അടിസ്ഥാനത്തിൽ ആളുകൾ ചെയ്തു വരുന്നു എന്നതിനപ്പുറം ആ നിലക്കുള്ള ഒരു ഫളല്, ഒരു പവിത്രത യാസീനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ യാസീൻ മോശമായ ഒരു സൂറത്താണ് എന്നല്ല, വിശുദ്ധ ഖുർആനിലെ ഏതൊരായത്തിനും ഏതൊരധ്യായത്തിനുമുള്ള എല്ലാവിധ പവിത്രതയും മഹത്വവും അള്ളാഹുവിൻ്റെ കലാം എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിൽ ഉള്ളതുപോലെ സൂറത്ത് യാസീനിനും അതിൻ്റെ മഹത്വവും പരിപാവനത്വവും പവിത്രതയുമുണ്ട്. യാസീനിൽ ഒരു അർഫ് പാരായണം ചെയ്താൽ ഖുർആനിൽ ഒരു അർഫ് പാരായണം ചെയ്തതിന് 10 ഹസനാത്തുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച അതേ പുണ്യം ലഭിക്കും, അതിലൊന്നും ഒരു കുറവുമില്ല. എന്നാൽ യാസീനുമായി ബന്ധപ്പെട്ട് ധാരാളം ദുർബലങ്ങളായ ഹദീസുകൾ പറഞ്ഞു പരിചയിക്കുകയും അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് പലപ്പോഴും ഈ നിലക്കുള്ള ഒരു പരിഗണന ആളുകൾ യാസീനിന് നൽകാനുണ്ടായ കാരണം. അതിൽ ചില ഹദീസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഹദീസ് നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും, ഇന്ന ലിക്കുല്ലി ഷൈഇൻ ഖൽബ വ ഖൽബുൽ ഖുർആനി യാസീൻ മൻ ഖറഅഹ ഫകഅന്നമ ഖറഅൽ ഖുർആന അശറ മറാത്ത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് അങ്ങനത്തെ ഒരു ഹദീസാണ്. ഇന്ന ലിക്കുല്ലി ഷൈഇൻ ഖൽബ, എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട്. വ ഖൽബുൽ ഖുർആനി യാസീൻ, ഖുർആനിൻ്റെ ഹൃദയം അത് യാസീനാകുന്നു. മൻ ഖറഅഹ ഫകഅന്നമ ഖറഅൽ ഖുർആന അശറ മറാത്ത്. ആരെങ്കിലും ഇത് പാരായണം ചെയ്താൽ അവൻ 10 തവണ ഖുർആൻ പാരായണം ചെയ്തവനെ പോലെയാണ്. വേറൊരു ഹദീസ് ഇങ്ങനെ പ്രചരിക്കുന്നു, മൻ ഖറഅ സൂറത്ത യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹു. ആരെങ്കിലും ഒരു രാത്രിയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവൻ നേരം പുലരുന്നത് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവനായിട്ടാണ്. വേറൊരു ഹദീസിൽ ഇങ്ങനെ വായിക്കാം, മൻ ദാവമ അലാ ഖിറാഅതിഹ കുല്ല ലൈലത്തിൻ സുമ്മ മാത മാത ഷഹീദൻ. ആരെങ്കിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് എല്ലാ രാത്രിയിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് പതിവാക്കുകയും എന്നിട്ട് അയാൾ മരിക്കുകയും ചെയ്താൽ അയാൾ രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ ദഖലൽ മഖാബിറ ഫഖറഅ സൂറത്ത യാസീൻ ഖഫഫല്ലാഹു അൻഹും യൗമഇദിൻ. ആരെങ്കിലും ഒരു ഖബർസ്ഥാനിൽ, മഖ്ബറയിൽ പ്രവേശിച്ചു, എന്നിട്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അള്ളാഹു ആ ദിവസം അയാളുടെ ശിക്ഷയ്ക്ക് ഇളവ് നൽകും. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇഖറഉ സൂറത്ത യാസീൻ, യാസീനിന് നിങ്ങൾ പാരായണം ചെയ്യുക, അലാ മൗതാക്കും, നിങ്ങളിൽ മരണാസന്നനായ ആൾക്ക് സൂറത്ത് യാസീൻ പാരായണം ചെയ്തു കൊടുക്കുക. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മാമിൻ മയ്യിത്തിൻ യുഖറഉ അലൈഹി സൂറത്തു യാസീൻ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി. ഒരു മയ്യത്തിൻ്റെ മേൽ, മയ്യത്തിൻ്റെ അടുത്ത് സൂറത്തു യാസീൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന് കാര്യങ്ങൾ ലഘൂകരിച്ചു കൊടുക്കും. ഇപ്പം ഏകദേശം ഒരു 6 ഹദീസ് ഇവിടെ ഉദ്ധരിച്ചു. ഈ ഹദീസുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതെല്ലാം വഈഫുകളാണ്, ദുർബലങ്ങളായ ഹദീസുകളാണ്. ചിലത് മൗളുആത്തുകളാണ്, ആരൊക്കെയോ കെട്ടിച്ചമച്ചുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള അതിൻ്റെ മാനദണ്ഡങ്ങൾ പൂർത്തിയാവാത്ത ദുർബലങ്ങളായ ഹദീസുകളാണ് ഇവ എന്ന് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി ഇത്തരം ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് യാസീനുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ ഇത്തരം ഈ നിലക്ക് ധാരാളം വഈഫായ ഹദീസുകൾ ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിച്ചതുകൊണ്ടാവാം ആളുകൾ ഇതിന് വലിയ മഹത്വവും പരിഗണനയും നൽകി അങ്ങനെ അതൊരു ശീലമായി, നാട്ടുനടപ്പായി സ്വീകരിച്ചു വരുന്നത്. ഇതാണ് യാസീൻ്റെ ആയത്തുകളുടെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി 4 ആയത്തുകളിൽ ഓരോ ആയത്തുകളും അതിൻ്റെ വാക്കിൻ്റെ അർത്ഥവും ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ ആശയങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ യാസീൻ എന്നാണ്. എന്താണ് യാസീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? സൂറത്തുൽ ബഖറയിലെ അലിഫ് ലാം മീം എന്ന ആയത്തു മുതൽ പഠിച്ചതു മുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേവലാക്ഷരങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയ അന്തിമ അഭിപ്രായം വല്ലാഹു അഅലം എന്നാണ്. പടച്ചവൻക്കറിയാം, അള്ളാഹുവിനറിയാം. എന്നാൽ ഇതിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. അറബികളെ വെല്ലുവിളിക്കുകയാണ്, അറബികളെ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അതേ അക്ഷരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ ഇതിന് സമാനമായ ഒരു അധ്യായം കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളിയാണിത് എന്നഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. അതേസമയം ഇത് ഒരു നിദാഇന് വേണ്ടി, വിളിക്കാൻ വേണ്ടി, ഏയ് എന്ന് ഒരാളെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള പ്രയോഗമാണ് കേവലാക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അന്തിമമായി മിക്ക പണ്ഡിതന്മാരും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവസാനം പറയാറുള്ളത് വല്ലാഹു അഅലം എന്നാണ്. ഇവിടെ യാസീനിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ വ്യക്തമായ ഒരഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും. അഥവാ യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ എന്നാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ, താബിഈകളും തബഅത് താബിഈകളുമായ മുൻഗാമികളായ ഖുർആൻ വ്യാഖ്യാതാക്കളെ, പണ്ഡിതന്മാരെ, ളഹാക്കിനെപ്പോലെ, ഇക്രിമ റഹ്മഹുല്ലയെപ്പോലെ, സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹിയെപ്പോലെയുള്ള ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് അവരൊക്കെ ഇതിനെക്കുറിച്ച് യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ, ഹേ മനുഷ്യ എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഈ രൂപത്തിൽ യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ എന്നാണ് എന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു താബിഈകളിൽപ്പെട്ട പ്രഗൽഭ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് ഹുവ കദാലിക ഫീ ലുഗത്തിൽ ഹബുഷ, അബസീനിയക്കാരുടെ എത്യോപ്യക്കാരുടെ ഭാഷയിൽ യാ ഇൻസാൻ എന്നതിന് യാസീൻ എന്നാണ് ഉപയോഗിക്കുക എന്ന് അഭിപ്രായപ്പെട്ടതായി തഫ്സീറുകളിൽ കാണാൻ കഴിയും. എന്തായിരുന്നാലും എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹുവിനെ മാത്രമറിയാം. രണ്ടാമത്തെ ആയത്ത് വൽ ഖുർആനിൽ ഹകീം, ഒരു വാവ്, അതാണ് തുടക്കത്തിൽ ആയത്തിൻ്റെ ഉള്ളത്. വൽ ഖുർആനിൽ ഹകീം, ഇവിടെ വാവ് വാവുൽ ഖസമാണ്, അഥവാ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവാണ്. വല്ലാഹി എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. വല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവാണ് ഈ സത്യം. അതുപോലെ വൽ ഖുർആനി, ഖുർആൻ തന്നെയാണ് സത്യം. വാവുകൾക്ക് പല ഉപയോഗങ്ങളുണ്ട്, നമ്മൾ വിസ്താര ഭയത്താൽ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വാവുൽ ഹാല്, വാവു റുബ്ബ, വാവു സാഇദ, വാവുൽ മഅയ്യ, ഇങ്ങനെ പല ഉപയോഗങ്ങൾ അറബി ഭാഷയിൽ വാവ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വാവുൽ ഖസമാണ്, സത്യം ചെയ്തു പറയാൻ. ചെറിയ അധ്യായങ്ങളിലേക്ക് കടന്നു ചെന്നാൽ വശംസി, വല്ലുഹ, വൽ ഫജിരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ, സ്ഥലങ്ങളിലെല്ലാം വന്നജ്മി എന്നൊക്കെ പറയുന്നിടത്ത് ഈ വാവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ ഖുർആൻ തന്നെയാണ് സത്യം. അൽ ഹക്കീം, തത്വസമ്പൂർണമായ ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നു. എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അന്തിമ വേദഗ്രന്ഥത്തിന് നൽകിയ പേര്, ഒരു അലം ആണ്, നാ പേരാണത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിൻ്റെ മുസ്തഖാത്തുകളിലേക്ക് പോകേണ്ടതില്ല എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇപ്പൊ ഖുർആൻ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ആണോ? ഖുർആൻ തന്നെ സ്വയം ആ പേര് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റമളാൻ മാസം, അതിലാകുന്നു ഖുർആൻ അവതരിക്കപ്പെട്ടത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു, തീർച്ചയായും ഈ ഖുർആൻ അത് ഏറ്റവും നല്ലതിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്നു. അവിടെ ഖുർആൻ എന്ന പേര് സ്വയം അള്ളാഹു തൻ്റെ വേദഗ്രന്ഥത്തിന്, അവസാനത്തെ വേദഗ്രന്ഥത്തിന് വേണ്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഖറഅ, ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്. ഖറഅയുടെ മസ്ദറാണ് ഖുർആൻ, ക്രിയാധാതു, വായന, വായിക്കപ്പെടേണ്ടത് എന്നൊക്കെയുള്ള അർത്ഥം ഈ ഖുർആൻ എന്ന പദത്തിനുണ്ട്. എന്തായിരുന്നാലും അള്ളാഹു തന്റെ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്യുന്നു. ആ ഖുർആനിനൊരു സവിശേഷത, ഒരു വിശേഷണം കൂടി അള്ളാഹു നൽകി, അൽ ഹക്കീം, തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? അതാണ് അടുത്ത ആയത്തിലുള്ളത്, ഇന്ന കലമിനൽ മുർസലീൻ. ഇവിടെ ഒരു ഇന്ന, അതാണ് ഒന്നാമത്തെ വാക്ക്. ഇന്നയുടെ അർത്ഥം നമുക്കറിയാം, തീർച്ചയായും. ഇന്നക്ക എന്ന് പറഞ്ഞാൽ തീർച്ചയായും താങ്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണല്ലോ ഖുർആൻ അവതരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മുഖാത്തബ്, ഇവിടെ സംസാരിക്കപ്പെടുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ഇന്നക്ക, അള്ളാഹു പറയുന്നു, നബിയെ, തീർച്ചയായും താങ്കൾ, ലമിനൽ മുർസലീൻ, പ്രവാചകന്മാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. ഇവിടെ ഉറപ്പിച്ചു പറയാൻ രണ്ട് വാക്കുകൾ അള്ളാഹു ഉപയോഗിച്ചു. ഒന്ന് ഇന്ന, തീർച്ചയായും, നിശ്ചയമായും. രണ്ടാമത്തേത് ലമിനൽ മുർസലീൻ എന്നതിലെ ലാം, ആ ലാമും ഒരു അദാത്തു തൗക്കീദാണ്. ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അറബി ഭാഷയിൽ ലാം. അപ്പൊ ഇന്നക്ക ലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിടെയുണ്ടായിരുന്ന ആളുകൾ പ്രവാചകനാണ് എന്ന് വിശ്വസിച്ചിരുന്നില്ല. നമുക്കറിയാം, പ്രവാചകന്റെ പ്രവാചകത്വത്തെ അവർ തള്ളിപ്പറഞ്ഞിരുന്നു. കവിയാണ്, സാഹിറാണ്, ഭ്രാന്തനാണ്, ആ നിലക്ക് അധികാരമോഹിയാണ്, പല രീതിയിലുമുള്ള ആരോപണങ്ങൾ, അപവാദങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചിരുന്നു അവർ. 13 അധ്യായം സൂറത്തുൽ അഅദിലെ 43 ആയത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, വയഖൂലൂനല്ലദീന കഫറു ലസ്ത റുസുല, നീ ഒരു പ്രവാചകനെ അല്ല എന്നാണ് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയുകയാണ്, ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും നിങ്ങൾ പ്രവാചകന്മാരിൽപ്പെട്ടയാൾ തന്നെയാകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, തീർച്ചയായും താങ്കൾ പ്രവാചകൻ തന്നെയാകുന്നു എന്നല്ല അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. അഥവാ ഇതൊരു പുതിയ കാര്യമല്ല. അല്ലാഹു ഒരു നബിയെ നിയോഗിക്കുക എന്നുള്ളത് പുതുമയുള്ള കാര്യമല്ല. കഴിഞ്ഞ മനുഷ്യരാശിയുടെ തുടക്കം മുതൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ധാരാളം പ്രവാചകന്മാരെ റബ്ബു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചക ശൃംഖലയിലെ ഒരു കണ്ണിയാണ് താങ്കൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ടയാൾ തന്നെയാകുന്നു. അടുത്ത ഭാഗം, അലാ സിറാത്തിം മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാകുന്നു. ആ ആയത്ത് വിശദീകരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ രണ്ട് ആയത്തുകൾ തമ്മിലുള്ള ബന്ധം നമ്മളൊന്ന് പരിശോധിച്ചാൽ അത് കുറച്ചുകൂടെ ആശയവ്യക്തതയ്ക്ക് ഉപകാരപ്പെടും. ഒന്ന്, വൽ ഖുർആനിൽ ഹക്കീം, അള്ളാഹു സത്യം ചെയ്തു പറയുന്നു. ഖുർആൻ തന്നെയാണ് സത്യം. മുഖസമു ബിഹി ഇവിടെ ഖുർആന, ഖുർആനിനെ പിടിച്ചാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. മുഖസമു അലൈഹി എന്താണ്? ഏതു കാര്യത്തിലാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്? നബിയെ, താങ്കൾ പ്രവാചകൻ തന്നെയാകുന്നു. പ്രവാചകന്റെ റിസാലത്തിനെ ഖുർആൻ കൊണ്ട് സത്യം ചെയ്ത് സ്ഥാപിക്കുകയാണ് ഈ രണ്ടായത്തുകളിലൂടെ. ഇവ തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് ഖുർആനാണ്. ധാരാളം മുഅ്ജിസാത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. പ്രവാചകന് ധാരാളം മുഅ്ജിസാത്തുകളുണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ അവർ അവരുടെ സമൂഹങ്ങളിലേക്ക് നബിയാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരുടെ ഒരു മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന് 9 മുഅ്ജിസത്തുകൾ നൽകി. അതിലൊന്നായിരുന്നു വടിയിട്ടാൽ പാമ്പാകുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ധാരാളം മുഅ്ജിസത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷിയെ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിലേക്ക് ഊതിയാൽ അത് പറന്നുപോകുന്നു. ഈ നിലക്ക് പ്രവാചകനെടുത്ത് പരിശോധിക്കുമ്പോൾ പ്രവാചകൻ അള്ളാഹു നൽകിയ ലോകാവസാനം വരെയുള്ള പ്രവാചകന് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനാണ്. ആ പ്രവാചകന്റെ മുഅ്ജിസത്തിനെ, ആ ഖുർആൻ പ്രവാചകനാണ് എന്നതിനുള്ള തെളിവാണ്. ഖുർആനിലെ ഓരോ ഹുക്കുമകളും, ഖുർആനിലെ ഓരോ വിധികളും, ഖുർആനിലെ ഓരോ അത്ഭുതങ്ങളും, ഖുർആനിലെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഓരോ ആയത്തുകളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നതിനുള്ള തെളിവാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ടയാൾ തന്നെയാകുന്നു. നാലാമത്തെ ആയത്ത്, അലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാകുന്നു. മുഹമ്മദ് വാപ്പകാരണവന്മാരെ തള്ളിപ്പളഞ്ഞു പറഞ്ഞു, മുഹമ്മദ് പിഴച്ചുപോയി, മുഹമ്മദ് ഒരു പുതിയ ആശയം രൂപീകരിച്ചു, പുതിയ മതം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്, മുഹമ്മദിനൊന്നും വഴികേടൊന്നും സംഭവിച്ചിട്ടില്ല. സിറാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ത്വരീഖ് എന്നാണ്, മാർഗം, വഴി. വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പ്രയോഗിച്ചത് നമുക്കറിയാം, ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, പ്രവാചകരെ തീർച്ചയായും താങ്കൾ ആളുകളെ ക്ഷണിക്കുന്നത് ഏറ്റവും നേരായ മാർഗത്തിലേക്ക് തന്നെയാകുന്നു. അപ്പൊ അലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാണ്. അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തവണ കൂടി ആ ആയത്തുകൾ പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. യാസീൻ വൽ ഖുർആനിൽ ഹകീം, തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാകുന്നു സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. അലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ നേരായ മാർഗത്തിലാകുന്നു. വിശുദ്ധ ഖുർആൻ നല്ല രൂപത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കുവാനും അതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ പരലോകത്ത് സ്വീകരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഇന്നത്തെ ഹൃദയവസന്തം ഇവിടെ സമാപിക്കുന്നു.
2: Peace Radio. Tune to reality. മഹാമനീഷികളുടെ മാതൃകകൾ അറിയാൻ സ്മൃതിപഥം. ഭൂതകാലം ഭാവിയുടെ ചൂണ്ടുപലകയാണ്. പിന്നിട്ട ജനപദങ്ങളുടെ തിരിശേഷിപ്പുകളും മനുഷ്യമഹത്വത്തിന്റെ മലർവാടിയെക്കുറിച്ച്, മണലാരണ്യത്തിലെ മഹാമനീഷികളെക്കുറിച്ച്, അതെ പ്രവാചക അനുചരന്മാരെക്കുറിച്ച് സമഗ്രമായി അവതരിപ്പിക്കുന്ന പ്രോഗ്രാം സ്മൃതിപഥം.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ ഏറ്റവും ഗഹനമായ വിശുദ്ധ ഖുർആൻ വിശദീകരണം മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരം. സൂറത്ത് ഹൂദ് 82 മുതൽ 86 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും കേൾക്കാം.
5: വചനം 82. ഫലമ്മാ ജാഅ, അങ്ങനെ വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, ജഅൽന, നാം ആക്കി, ആലിയഹ, അതിൻ്റെ മേൽഭാഗത്തെ, സാഫിലഹ, അതിൻ്റെ കീഴ്ഭാഗം, അംതർന, നാം വർഷിപ്പിക്കുകയും ചെയ്തു, അലൈഹ, അതിൻ്റെ മേൽ, ഹിജാറതൻ, കല്ലുകളെ, മിൻ സിജ്ജീലിൻ, ചൂളവെച്ച ഇഷ്ടികയിൽ നിന്നുള്ള, മന്ദൂദിൻ, അട്ടിയാക്കപ്പെട്ട,

0: അതിൻ്റെ അഥവാ രാജ്യത്തിൻ്റെ മുഗൾ ഭാഗം അതിൻ്റെ താഴ്ഭാഗമാക്കി മറിക്കുകയും അതിൽ മേൽക്കുമേൽ വന്നു അട്ടിയാക്കപ്പെട്ട ചൂളവച്ച ഇഷ്ടിക കല്ലുകളെ നാം വർഷിപ്പിക്കുകയും ചെയ്തു.
1: വചനം 83. മുസവ്വമത്തൻ അടയാളപ്പെടുത്തപ്പെട്ടതായും കൊണ്ട് നിന്റെ റബ്ബിക്ക നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒമാഹിയ അതല്ല മിനവാലിമീൻ അക്രമികളിൽ നിന്ന് വിദൂരമായത്.

0: നിന്റെ റബ്ബിന്റെ അടുക്കൽ അടയാളപ്പെടുത്തി വെക്കപ്പെട്ടതായും കൊണ്ട് അത് ഈ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ലതാനും.
1: നിശ്ചിത സമയം എത്തിയപ്പോൾ രാജ്യം അടിമേലായി മറിക്കപ്പെട്ടു. ചുട്ടുപഴിപ്പിക്കപ്പെട്ട ഇഷ്ടികക്കല്ലുകൾ തുടരെ തുടരെ മേൽക്കുമേൽ വർഷിച്ചുകൊണ്ടിരുന്നു. നിന്റെ റബ്ബിങ്കൽ അടയാളപ്പെടുത്തപ്പെട്ടത് മുസവ്വമത്തൻ ഇൻദ റബ്ബിക് എന്ന് കല്ലുകളെ വിശേഷിപ്പിച്ചതിൻ്റെ സാരം, ഭൂമിയിലെ സാധാരണ കല്ലുകളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രത്യേക അടയാളങ്ങൾ ആ കല്ലുകൾക്കുണ്ടായിരുന്നുവെന്നാണെന്നും, ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് അവ ബാധിക്കേണ്ടതെന്ന് കുറിക്കുന്ന ചില അടയാളങ്ങൾ അവയിലുണ്ടായിരുന്നുവെന്നാണെന്നും പറയപ്പെടുന്നു. വാസ്തവം അള്ളാഹുവിനറിയാം. ഏതായാലും അവ സാധാരണ കല്ലുകളായിരുന്നില്ലെന്നും അവരെ ശിക്ഷിക്കുവാൻ ഏർപ്പെടുത്തിയ ഏതോ പ്രത്യേകതരം കല്ലുകളായിരുന്നുവെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവസാനത്തെ വാക്യവും രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ആ കല്ലുകൾ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ല, അഥവാ അവർക്ക് തികച്ചും യോജിച്ച ശിക്ഷയായിരുന്നു അവയെന്ന്. രണ്ട്, ആ അടിമേലായി മറിക്കപ്പെട്ട രാജ്യം ഈ അക്രമികളിൽ അഥവാ മക്കാ മുശ്രിക്കുകളിൽ നിന്ന് വിദൂരമൊന്നുമല്ല, അഥവാ ഇവർ ഷാമിലേക്കും മറ്റും യാത്ര പോകുമ്പോൾ അതിൻ്റെ അവശിഷ്ടം ഇവർക്ക് കാണാവുന്ന വിധം അധികം അകലെയല്ലാതെ കിടപ്പുണ്ടല്ലോ എന്ന്. രണ്ടാമത്തേതാണ് കൂടുതൽ നന്നായി തോന്നുന്നതും ഖുർആന്റെ വാക്കോട് യോജിച്ചു കാണുന്നതും. അല്ലാഹു ആലം. ഈ രാജ്യമാണ് പിന്നീട് ലൂത്ത് കടൽ എന്നും ചാവുകടൽ എന്നുമുള്ള പേരുകളിൽ വമ്പിച്ച തടാകമായി തീർന്നത്. കൂടുതൽ വിവരം സൂറത്തു ശുഅറായിനു ശേഷമുള്ള ലൂത്ത് കടൽ എന്ന കുറിപ്പിൽ കാണാം. ഖുർആനിൽ വിവരിച്ച പല സംഭവങ്ങളെക്കുറിച്ചുമെന്ന പോലെ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ രാജ്യം മറിക്കപ്പെട്ടതിനെക്കുറിച്ചും ഒരുപാട് കെട്ടുകഥകളും അതിശയോക്തി നിറഞ്ഞ വാക്കുകളും ചില ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചു കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്നും അതിൻ്റെ വ്യാഖ്യാനമായി വന്നിട്ടുള്ള അംഗീകൃത രേഖകളിൽ നിന്നും ലഭിക്കുന്ന വിവരം കൊണ്ടു തന്നെ മതിയാക്കാവുന്നതാണ്. നേരെ മറിച്ച് ഇടയ്ക്കിടെ ഭൂമിയിൽ അവിടെവിടെ ഉണ്ടാകാറുള്ള ഭൂകമ്പങ്ങളിൽപ്പെട്ട സാധാരണമായ ഒരു ഭൂകമ്പം മാത്രമായിരുന്നു അതെന്നും, ആ ജനതയുടെ ധിക്കാരം മുഴുത്ത അവസരവും അതും കൂടി ഒത്തുചേർന്നുവെന്നേയുള്ളൂവെന്നും ചില ആളുകൾ സമർത്ഥിച്ചു കാണുന്നു. ഇതും സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അല്ലാമ സയ്യിദ് കുത്തുബ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഭൂകമ്പങ്ങളിൽപ്പെട്ട ഒരു ഭൂകമ്പം തന്നെയായിരുന്നു അതെന്ന് വന്നാലും, ആ ജനതയെ ശിക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു അപ്പോൾ പ്രത്യേകം ഒരുക്കിയ ഒരു ശിക്ഷയായി അതിനെ കണക്കാക്കുവാൻ നിവൃത്തിയുള്ളൂ. ഈ സൂറത്തിലും മറ്റ് സൂറത്തുകളിലും വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങൾ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ പ്രവാചകന്മാരുടെ സത്യസന്ധതയ്ക്ക് ദൃഷ്ടാന്തമായി ഉണ്ടാവാറുള്ള അസാധാരണ സംഭവങ്ങളിൽ ഒന്നാണെന്നതല്ലാതെ പറയുവാൻ സാധ്യമല്ല തന്നെ. ലൂത്ത് നബി അലൈഹിസ്സലാമിയെ സംബന്ധിച്ച ഈ സംഭവവും ബൈബിളിൽ കുറെ വിശദീകരിച്ച് പ്രസ്താവിച്ചു കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ അടുക്കൽ മലക്കുകൾ ചെന്ന സംഭവം ഉദ്ധരിച്ചതിൽ കാണാവുന്നതുപോലെ ഖുർആന്റെ പ്രസ്താവനകൾക്കും സിദ്ധാന്തങ്ങൾക്കും നിരക്കാത്ത പലതും അതിൽ കാണാവുന്നതാണ്. അത്രയുമല്ല, വേദക്കാർ അവരുടെ വേദഗ്രന്ഥത്തിൽ കൈകടത്തിയിട്ടുണ്ടെന്നും അതിൽ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയിട്ടുണ്ടെന്നും സ്പഷ്ടമാക്കുന്ന ചില അസംബന്ധങ്ങളും തോന്നിയവാസങ്ങളും കൂടി അതിൽ അടങ്ങിയിരിക്കുന്നു. ബൈബിളിൻ്റെ അവിശ്വാസ്യത മനസ്സിലാക്കുവാൻ പോരുന്നതും സത്യാസത്യങ്ങൾ ഇടകലർന്നതുമായ ആ വിവരണം ഉദ്ധരിച്ചു ദീർഘിപ്പിക്കുവാൻ ഇവിടെ മുതിരുന്നില്ല. വേണ്ടുന്നവർ ഉൽപ്പത്തി 19-ാം അധ്യായം നോക്കിക്കൊള്ളട്ടെ. അതിൻ്റെ അവസാനത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാം കള്ളുകുടിച്ച് അബോധാവസ്ഥയിൽ കടന്നപ്പോൾ തൻ്റെ രണ്ട് പുത്രിമാർ മാറി മാറി അദ്ദേഹവുമായി ശയിച്ചുവെന്നും രണ്ടാളും ഗർഭം ധരിച്ചുവെന്നും വരെ ചേർത്തു കാണാം. മഅദല്ലാ, ഒരു പ്രവാചകവര്യനെപ്പറ്റി ഇത്രയും നീചവും നികൃഷ്ടവുമായ ഒരു അപവാദം, അതും വിശുദ്ധമായ മതഗ്രന്ഥത്തിൽ വേദവാക്യമായി എഴുതി ചേർത്ത കരങ്ങൾ കൊണ്ടോ ആ പ്രവാചകന്റെ പുത്രിമാരെപ്പറ്റിയും മലക്കുകളെപ്പറ്റിയും അസംബന്ധങ്ങൾ എഴുതി ചേർക്കുവാൻ മടി തോന്നുന്നു. വിഭാഗം 8. ഈ വിഭാഗത്തിൽ ഷുഐബ് നബി അലൈഹിസ്സലാമിയുടെയും ജനതയുടെയും ചരിത്രമാണ് വിവരിക്കുന്നത്. മദിയൻ നിവാസികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനത. ഇജാസിൻ്റെ വടക്കും ഷ്യാമിൻ്റെ തെക്കുമായി സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം ഒരു ക്ഷേമരാജ്യമായിരുന്നു. കച്ചവടം ആ ജനതയുടെ പ്രധാന തൊഴിലുമായിരുന്നു. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം ചെയ്യൽ, വഞ്ചന, ചുങ്കം വാങ്ങൽ, പിടിച്ചുപറി മുതലായ പല അഴിമതികളും അവരിൽ സർവത്ര പതിവായിരുന്നു. എല്ലാവരും വിഗ്രഹാരാധകരുമായിരുന്നു. സൂറത്തു അഹ്റാഫ്, ശുഅറാ, അൻകബൂത്ത് മുതലായ സൂറത്തുകളിൽ ഇവരെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. ശുഅറായിൽ ഷുഐബ് അലൈഹിസ്സലാമിൻ്റെ ജനതയെപ്പറ്റി അസ്ഹാബുൽ ഐക്ക, മരക്കാവിൽ താമസിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവർ മദിയൻ്റെ അടുത്ത സ്ഥലത്ത് താമസിച്ചവരാണെന്നും രണ്ടു കൂട്ടരിലേക്കും കൂടിയാണ് ഷുഐബ് അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടിരുന്നതെന്നും, ആദ്യം മദിയൻകാരിലേക്കും അവരുടെ നാശത്തിന് ശേഷം ഐക്കത്തിലേക്കും നിയോഗിക്കപ്പെട്ടതാണെന്നും രണ്ടഭിപ്രായമുണ്ട്. ഇത് സംബന്ധിച്ച് ഷുഅറായിൻ്റെ വ്യാഖ്യാനത്തിൽ കൂടുതൽ വിവരിച്ചു കാണാം. ഈ രണ്ടു കൂട്ടരും വെവ്വേറെ ജനതയായിരുന്നാലും സ്ഥിതിഗതികളിൽ അവർ അന്യോന്യം യോജിപ്പുള്ളവരായിരുന്നതാനും.
2: വചനം 84. വഇലാ മദിയന, മദിയനിലേക്കും അഖാഹും അവരുടെ സഹോദരനെ ശുഐബൻ ശുഐബിനെ ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅബ്ദു, നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ അല്ലാഹുവിനെ, മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ഇലാഹും, ഗൈറുഹു, അവനല്ലാതെ, വലാ തൻകുസു, നിങ്ങൾ ചുരുക്കുകയും ചെയ്യരുത്, അൽമിക്കിയാല, അളത്തം, വൽ മീസാന, തൂക്കവും, ഇന്നീ, നിശ്ചയമായും ഞാൻ, അറാക്കും, നിങ്ങളെ കാണുന്നു, ബിഖൈർ, ക്ഷേമത്തിൽ, വ ഇന്നീ അഖാഫു, നിശ്ചയമായും ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു, അലൈക്കും, നിങ്ങളുടെ മേൽ, അദാബ, ശിക്ഷയെ, യൗമിൻ, ഒരു ദിവസത്തിലെ, മുഹീത്തിൻ, വലയം ചെയ്യുന്ന അഥവാ പൊതുവെ ബാധിക്കുന്ന.

0: മദ്യൻകാരുടെ സഹോദരൻ ശുഐബിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ. നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. നിങ്ങൾ അളത്തവും തൂക്കവും കുറക്കുകയും ചെയ്യരുത്. നിശ്ചയമായും നിങ്ങളെ ഞാൻ ക്ഷേമത്തിലായി കാണുന്നു. നിശ്ചയമായും നിങ്ങളുടെ മേൽ നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു ദിവസത്തിലെ ശിക്ഷയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു.
1: വചനം 85. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഔഫു, നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുവിൻ അൽമിക്കിയാല, അളത്തം, വൽമീജാന, തൂക്കവും, ബിൽ ഖിസ്തി, നീതിമുറപ്രകാരം, വലാത്ത ബഹസു, നിങ്ങൾ കുറവ് വരുത്തുകയും ചെയ്യരുത്. അന്നാസ, മനുഷ്യർക്ക്, അഷ്യാഅഹും, അവരുടെ വസ്തുക്കളെ, വലാത്ത അസൗ, നിങ്ങൾ കുഴപ്പം പ്രവർത്തിക്കുകയും അരുത്. ഫിൽ അർദി, ഭൂമിയിൽ, മുഫ്സിദീന, നാശമുണ്ടാക്കുന്നവരായ നിലയിൽ.

0: എന്റെ ജനങ്ങളെ, നിങ്ങൾ നീതിമുറപ്രകാരം അളത്തവും തൂക്കവും പൂർത്തിയാക്കി കൊടുക്കുവിൻ. മനുഷ്യർക്ക് അവരുടെ സാധനങ്ങളെ ഉറവ് വരുത്തുകയും ചെയ്യരുത്. നാശകാരികളായ നിലയിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം പ്രവർത്തിക്കുകയും ചെയ്യരുത്.
1: വചനം 86. ബഖിയ്യത്തു, ബാക്കിയാക്കുന്നത്. അല്ലാഹി, അല്ലാഹുവിന്റെ വക. ഖൈറുൻ, ഉത്തമമാണ്. ലക്കും, നിങ്ങൾക്ക്. ഇങ്കുന്തും, നിങ്ങളാണെങ്കിൽ. മുഅ്മിനീൻ, വിശ്വാസികൾ. വമാ അന, ഞാനല്ലതാനും. അലൈക്കും, നിങ്ങളുടെ മേൽ. ബിഹഫീദ്, ഒരു മേൽനോട്ടക്കാരൻ.

0: അല്ലാഹു ബാക്കിയാക്കി തരുന്നത് നിങ്ങൾക്ക് ഗുണമായിരിക്കും. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ നോട്ടം ചെയ്ത് കാത്തുപോരുന്നവനല്ലതാനും.
1: ദിവ്യപ്രബോധനങ്ങളിൽ അതിപ്രധാനമായ തൗഹീദിനെക്കുറിച്ച് ഉപദേശിച്ച ശേഷം ആ ജനങ്ങളിൽ സർവത്ര നടമാടിയിരുന്ന അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് ഷുഐബ് അലൈഹിസലാം അവരെ ഉപദേശിക്കുന്നു. അളവിലും തൂക്കത്തിലും കബളിപ്പിക്കുക, കൊള്ളയും പിടിച്ചുപറിയും നടത്തുക മുതലായ പല തോന്നിയവാസങ്ങളിലും മുഴുകിയവരായിരുന്നു മദിയൻ ജനതയെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. നിങ്ങൾ വളരെ ഗുണത്തിലാണുള്ളത്. അക്രമവും വഞ്ചനയും നടത്താതെ തന്നെ സുഖമായി ജീവിക്കുവാനുള്ള മാർഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിന് അന്യരെ വഞ്ചിക്കുന്നു? അത് പാപത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും നന്ദികേടുമാണ്. ഈ നില തുടർന്നു പോയാൽ നിങ്ങളിൽ ആർക്കും രക്ഷപ്പെടുവാൻ കഴിയാത്തവണ്ണം ഒരിക്കൽ വമ്പിച്ച ശിക്ഷ നിങ്ങളെ വലയം ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ ഇത്ര ഊന്നിപ്പറയുന്നത്. ഇത്തരം അഴിമതികളൊന്നും ചെയ്യാതെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ജീവിതമാർഗങ്ങളും സുഖസൗകര്യങ്ങളും കൊണ്ട് തൃപ്തിയടയുകയാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങളെ ഉപദേശിക്കുവാനേ എനിക്ക് കഴിയുകയുള്ളൂ. നിങ്ങളെ തടയുകയും നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽക്കുകയും ചെയ്യത്തക്ക മേലധികാരമോ ബാധ്യതയോ നിങ്ങളെ സംബന്ധിച്ച് എനിക്കില്ല എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയസ്പൃക്കായ രീതിയിൽ അദ്ദേഹം അവരെ ഉപദേശിച്ചു നോക്കി. ആ ജനങ്ങളുടെ അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് ഷുഐബ് നബി അലൈഹിസലാം കാര്യകാരണങ്ങൾ സഹിതം വളരെയധികം ഉപദേശിക്കുകയും അവരുമായി ഒട്ടേറെ വാഗ്വാദങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതായി ഈ സൂറത്തിലും മറ്റു സൂറത്തുകളിലും അത് സംബന്ധിച്ച് വന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇക്കാരണത്താൽ ഖതീബുൽ അംബിയ, പ്രവാചകന്മാരിലെ പ്രാസംഗികൻ എന്നുപോലും ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ജനത അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി എത്ര ശോചനീയമായിരുന്നുവെന്ന് നോക്കുക.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് 82 മുതൽ 86 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 5 അധ്യായം സൂറത്തുൽ മാഇദയിലെ 31 വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
4: ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിന് ഇറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട്
4: വീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 21 പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

أنكحك إحدى ابنتي هاتين على أن تأجرني ثماني حجج فإن أتممت

0: والأرض بالحق إن في ذلك لآية للمؤمنين.
1: ജസാകും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറത്തുൻ നൂർ 36 മുതൽ 38 വരെ വചനങ്ങൾ പ്രമുഖ ഖാരി ഇദ്രീസ് അബ്കറിന്റെ ശബ്ദത്തിലും, സൂറത്തു സുമർ 62 മുതൽ 75 വരെ വചനങ്ങൾ പ്രമുഖ ഖാരി മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലും നാം കേൾക്കുന്നു.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ഇവിടെ സമാപിക്കുന്നു. സൂറത്തുന്നൂർ 36 മുതൽ 38 വരെ വചനങ്ങൾ ഖാരി ഇദ്രീസ് അബ്കറിന്റെ ശബ്ദത്തിൽ. സൂറത്തു സുമർ 62 മുതൽ 75 വരെ വചനങ്ങൾ മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലുമാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറ ഹശർ 21 മുതൽ 24 വരെ വചനങ്ങളാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
2: വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വ്യത്യസ്തരായ കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരം. തൻസീലിന്റെ ഈ എപ്പിസോഡിൽ സൂറത്തു നിസായിലെ 163 മുതൽ സൂറത്തു മാഇദയിലെ 100 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് കുവൈത്ത് മസ്ജിദുൽ കബീർ ഇമാം മിഷാരി റാഷിദ് അൽ അഫാസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു നിസായിലെ 163 മുതൽ സൂറത്തു മാഇദയിലെ 100 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് കുവൈത്ത് മസ്ജിദുൽ കബീർ ഇമാം, ലോകപ്രശസ്ത ഖുർആൻ ഖാരി മിഷാരി റാഷിദ് അല്ലഫാസി.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം, കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ, പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ, പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. സൂറ അഹ്സാബ് വചനം 33. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

വഅഖിംന الصلاة വആതീന الزكاة വഅഖിംന الصلاة വആതീന الزكاة

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുമുള്ള തൗഫീഖിനെ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 33-ാം വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം മനഃപ്പാഠമാക്കിയത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ധാരാളം സ്ഖലിതങ്ങൾ അബദ്ധങ്ങൾ വന്നു ചേരാറുണ്ട്. അത്തരം സ്ഖലിതങ്ങളെ അബദ്ധങ്ങളെ ചൂണ്ടിക്കാട്ടുകയും അവ എങ്ങനെ പാരായണം നിർവഹിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന അത്തഹസീൻ പ്രോഗ്രാമിൽ ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 31-32 വചനങ്ങളുടെ പഠനമാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദു ശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 30 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രയോഗങ്ങളിലൊക്കെ വരുന്ന തെറ്റുകൾ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് 31-32 ആയത്തുകൾ.

ഇൻഷാല്ലാ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് وعلم آدم الأسماء وعلم علم عين തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ് وعلم وعلم എന്നല്ല وعلم آدم الأسماء അങ്ങനെ ഓതരുത് وعلم وعلم آدم الأسماء മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം الأسماء كلها ثم عرضهم ثم الا ثاء انا ثاء ثور ان لا ثاء ثم ثم ثم سين ആയി പോവരുത് അത് അർത്ഥം മാറി പോവും അതുപോലെ മീമിന് ഷദ് ഉണ്ട് മണിക്കണം ثم عرضهم عرض ض ض ذو اض اض عرض عرضهم الا عرضهم ഇവിടെയും മദ് മുത്തസിലാണ് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം സാക്കിനായ നൂന് ശേഷം നൂനിനെ മീമാക്കി മാറ്റണം തൻവീനോ നൂന് സാക്കിനക്കോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ് എന്നാണ് നിയമം അഥവാ തൻവീനെ നൂനിനെയും മീമാക്കി മാറ്റും അപ്പോൾ എം ബി ഊനി ഇങ്ങനെ ഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം എം ബി ഊനി ബി അസ്മാഇ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് ഹ ഉല ഇ ഹ ഉല ഹ ഫസ്റ്റിലെ ആദ്യത്തെ മദ് ഹ എന്നതിലെ മദ് മദ് മുൻഫസിലാണ് നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് എന്നാൽ ഹ ഉല ഇ ഇത് മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണത് ഹ ഉലായി ഇൻ കുന്തും ഈ രണ്ട് മണിക്കലും ഗുന്നയും ഇഖ്ഫാവും ബിഗുന്ന സാക്കിന നൂന് ശേഷം കാഫ് സാക്കിന നൂന് ശേഷം താ രണ്ടും ഇഖ്ഫാവിൻ്റെ അക്ഷരങ്ങളാണ് അവ്യക്തമാക്കി മണിക്കണം സ്വാദിഖീൻ സ്വാദാണ് സ്വാദ് ഇസ്തിഅലാന്റെ അക്ഷരമാണ് അഥവാ കനപ്പിച്ച് ഉച്ചരിക്കണം സ്വാദിഖീൻ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം ഖാലു സുബ്ഹാനക സുബ്ഹാനക സുബ്ഹാനക അല്ല സുബ്ഹാ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എന്റെ മഖ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കണം ഖാലു സുബ്ഹാനക സുബ്ഹാനക സുബ്ഹാനക ലാ ഇൽമ ലന ഇൽമ ലാ ഇൽമ ലന എന്നല്ല ഐൻ തൊണ്ടയുടെ മധ്യഭാഗം ഹും ഐനുമാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഹൽഖിന്റെ മധ്യത്തിൽ നിന്ന് ഇല്ല ഇവിടെ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് ഇല്ല علمتنا انك അവിടെ നിർത്താതെ കൂട്ടി ഓതുമ്പോൾ മദ് മുൻഫസിൽ നിർത്തുമ്പോൾ علمتنا രണ്ട് ഹർക്കത്തിന്റെ ഖദർ നീട്ടി നിർത്താം انك انت انك നൂന് ഷദ് ഉണ്ട് മണിക്കണം انك നൂൻ മുഷദ്ദഖുന്ന انت സാക്കിന നൂന് ശേഷം ത അവ്യക്തമാക്കി മണിക്കണം اخفاء بغنه أنت العليم العليم عين الحكيم حاء عين حاء തൊണ്ടയുടെ മധ്യഭാഗമാണ് ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം തൊണ്ടയുടെ മധ്യഭാഗമാണ് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഉച്ചരിക്കണം أنت العليم الحكيم ഇങ്ങനെ ഇനി ഹകീം എന്ന അവസാനത്തിലുള്ള മദ് അതുപോലെ സ്വാദിഖീൻ ഇതൊക്കെ മദ് ആരിദുൽ സുക്കൂൻ മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വാദിഖീന അൽ ഹകീമു നൂന് ഫതഹാണ് അതുപോലെ മീമിന് ദൊമ്മ് സ്വാദിഖീന ഫതഹ് അൽ ഹകീമു മീമിന് ദൊമ്മ് പക്ഷെ നമ്മൾ നിർത്തുമ്പോൾ സുക്കൂനാണ് സ്വാദിഖീൻ ഹകീം ഇങ്ങനെ അത് വഖഫ് ചെയ്യുന്നത് കൊണ്ടുള്ള ഹർക്കത്തിൽ മാറ്റം വരുന്നതാണ് വഖഫ് ചെയ്യുന്നതിനാൽ സുക്കൂൻ വരുന്നു അങ്ങനെ വരുമ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ യാ കണ്ട സ്വാദിഖീ നീട്ടുന്ന യാ ഹകീ കണ്ട നീട്ടുന്ന യാ
അപ്പോൾ അതിനുശേഷം സുക്കൂൻ വരുന്നു. അപ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് ആരിദ് സുക്കൂൻ. ആരിദ് എന്നാൽ താൽക്കാലികമായിട്ടുള്ള അഥവാ വഖഫ് ചെയ്യുന്നതിനാൽ ഇവിടെ സുക്കൂൻ വരുന്നു. അതാണ് മദ് ആരിദ് സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 31-32 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ബറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും സ്കലിതങ്ങളെയും ചൂണ്ടിക്കാണിച്ച് സൂറത്തുൽ ബഖറയിലെ 31-32 വചനങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു ഹാഫിദ് അബ്ദുസുബൂർ.
2: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ സൂറത്തു അൽ ഫതഹിലെ 7 മുതൽ 15 കൂടിയ വചനങ്ങളാണ് കേട്ടത്. നമുക്കായി പാരായണം ചെയ്തത് ഷെയ്ഖ് സൽമാൻ അൽ അതൈബി.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
2: أعوذ بالله من الشيطان الرجيم.

നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാൻ 43 മുതൽ 60 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്കർ.

0: ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ വചനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപം ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഹറമൈൻ ലൈവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കുന്നത്. ആദ്യമായി മദീനത്തെ മസ്ജിദ് നബവിയിലെ ഫജർ നമസ്കാരത്തിൽ അഷ്ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നിർവഹിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിൽ നിന്നും 115 മുതൽ 135 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇനി കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇമ്രാനിൽ നിന്നും 162 മുതൽ 164 വരെയുള്ള പാരായണമാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. ശേഷം സൂറത്തു തൗബയിലെ 128 മുതൽ 129 വരെയുള്ള വചനങ്ങളുടെ പാരായണവുമാണ് കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നു അഷേഖ് ബന്ദർ ബലീല.

0: അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ഫീക്, ജസാകുമുല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹറമൈൻ ലൈവിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.

0: ആധികാരിക മലയാള വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള പരിഭാഷയെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 78 മുതൽ 81 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 78. വജാഅഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനത. യുഹ്റഊന, അവർ കുതിച്ചോടിക്കൊണ്ട്. ഇലൈഹി, അദ്ദേഹത്തിലേക്ക്. വമിൻ ഖബ്ലു, മുമ്പേ. കാനു, അവർ ആയിരുന്നു. യഅമലൂന, അവർ പ്രവർത്തിക്കും. അസ്സയ്യിആത്ത്, ദുഷ്പ്രവർത്തികൾ. ഖാല, അദ്ദേഹം പറഞ്ഞു. യാ ഖൗമി, എന്റെ ജനങ്ങളെ. ഹാഉലായി, ഇക്കൂട്ടർ. ഇദാ, ബനാത്തി, എന്റെ പുത്രിമാർ. ഹുന്ന, അവർ. അത്വഹറു, ഏറ്റവും ശുദ്ധമായവരാണ്. ലക്കും, നിങ്ങൾക്ക്. ഫത്തഖൂ, അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുവിൻ. അല്ലാഹ, അല്ലാഹുവിനെ. വലാ തുഖ്സൂനി, എന്നെ നിങ്ങൾ അപമാനപ്പെടുത്തുകയും അരുത്. ഫീ ദൈഫി, എന്റെ അതിഥികളിൽ. അലൈസ, ഇല്ലയോ. മിങ്കും, നിങ്ങളിൽ. റജുലുൻ, ഒരു പുരുഷൻ. റഷീദ്, തൻ്റെ ഇടമുള്ള.

0: അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു ഓടിക്കൊണ്ടുവന്നു. മുമ്പേ അവർ ദുഷ്പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, ഇതാ എന്റെ പെൺമക്കൾ, അവർ നിങ്ങൾക്ക് വളരെ ശുദ്ധമായുള്ളവരാണ്, അഥവാ അവരെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം. ആകയാൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. എന്റെ അതിഥികളുടെ വിഷയത്തിൽ എന്നെ നിങ്ങൾ അപമാനപ്പെടുത്താതെയുമിരിക്കുവിൻ. നിങ്ങളുടെ കൂട്ടത്തിൽ തന്റെ ഇടമുള്ള ഒരു പുരുഷനുമില്ലേ?
1: വചനം 79. കാലു, അവർ പറഞ്ഞു, ലഖദ് അലിംത, നീ അറിഞ്ഞിട്ടുണ്ട്, മാലന, ഞങ്ങൾക്കില്ല എന്ന്, ഫീ ബനാതിക, നിന്റെ പെൺമക്കളിൽ, മിൻ ഹഖിൻ, ഒരാവശ്യവും, വ ഇന്നക, നിശ്ചയമായും നീ, ലതഅലമു, നീ അറിയുക തന്നെ ചെയ്യും, മാനുരീദ്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.

0: അവർ പറഞ്ഞു, നിന്റെ പെൺമക്കളിൽ ഞങ്ങൾക്ക് ഒരു കാര്യവും അഥവാ ഒരാവശ്യവും ഇല്ലെന്ന് നിനക്കറിവുണ്ടല്ലോ. നിശ്ചയമായും നിനക്കറിയാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും.
1: വചനം 80. കാല, അദ്ദേഹം പറഞ്ഞു, ലൗ അന്നലി, എനിക്കുണ്ടായിരുന്നെങ്കിൽ ബിക്കും നിങ്ങളോട് കൊവ്വത്തൻ വല്ല ശക്തിയും, ഔ ആവി, അല്ലെങ്കിൽ ഞാൻ അഭയം പ്രാപിക്കാമായിരുന്നെങ്കിൽ, ഇലാ റുക്നിൻ, വല്ല ഘടകത്തിലേക്കും, ശദീദ്, ശക്തമായ.
2: قال لو أن لي بكم قوة أو آوي إلى ركن شديد.
0: അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് അഥവാ നിങ്ങളെ തടയുവാൻ വല്ല ശക്തിയും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശക്തിമത്തായ വല്ല ഘടകത്തിലേക്കും ചെന്ന് അഭയം പ്രാപിക്കാമായിരുന്നെങ്കിൽ, ഹാ, എത്ര നന്നായേനെ.
3: ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ചില യുവാക്കൾ എത്തിയ വിവരം ആ ദുഷ്ടജനങ്ങൾ അറിഞ്ഞു. അവർ ധൃതിയിൽ അവിടെ ഓടിയെത്തി. അദ്ദേഹം വളരെ ഉപദേശിക്കുകയും ഗുണദോഷിക്കുകയും ചെയ്തു നോക്കി. എന്റെ പെൺമക്കളിതാ ഇരിക്കുന്നു, അവർ വിവാഹിതരോ ദുർനടപ്പുകാരോ അല്ല. അവരെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുവാൻ തയ്യാറാണ്. അതാണല്ലോ ശുദ്ധിയും വെടുപ്പുമുള്ള കാര്യം. ഏതായാലും എന്റെ വീട്ടിൽ അതിഥികളായി വന്ന് ഇവരെ നിങ്ങൾ ഒഴിവാക്കണം. അവരോട് അപമര്യാദയായി പെരുമാറി എന്നെ അപമാനിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇതൊക്കെ അവൻ കാണുമല്ലോ. തൻ്റെ ഇടവും വിവേകവുമുള്ള ഒരാളും നിങ്ങളിൽ ഇല്ലേ? ഉണ്ടെങ്കിൽ ഇമ്മാതിരി ധിക്കാരബുദ്ധി നിങ്ങൾക്ക് തോന്നുമായിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഫലമുണ്ടായില്ല. തൻ്റെ പെൺമക്കളെയല്ല ഞങ്ങൾക്ക് ആവശ്യമെന്നും ഈ യുവാക്കളെ വിട്ടുകിട്ടുകയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നും തനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ വേദാന്തമൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട എന്നായിരുന്നു ആ തെമ്മാടികളുടെ മറുപടി. ബനാത്തി, എൻ്റെ പെൺമക്കൾ എന്ന് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ജനങ്ങളിലുള്ള പെൺമക്കളെ ഉദ്ദേശിച്ചാണെന്നും, പ്രവാചകന്മാർ ജനങ്ങളുടെ പിതാവിന് തുല്യമായ ആളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണെന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് അങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടതായി പറയപ്പെടുന്നുമുണ്ട്. അള്ളാഹുവിനറിയാം. ഏതായാലും ആ തെമ്മാടികൾ തൻ്റെ വാക്കുകൾ അനുസരിക്കാത്തതിലും അവരെ തടയുവാൻ അദ്ദേഹത്തിന് കൽപ്പില്ലാത്തതിലും അദ്ദേഹം വമ്പിച്ച ധർമ്മസങ്കടത്തിലായി. നിങ്ങളെ നേരിടുവാനും നിങ്ങളെ തടയുവാനുമുള്ള ശക്തിയും സഹായവും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം സ്വയം വിലപിക്കുകയായി. ഈ ധിക്കാരം പ്രവർത്തിച്ച ആ തെമ്മാടികളുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞതായി സൂറത്തുൽ ഖമറിൽ കാണാവുന്നതാണ്. അതിലെ വാചകം, വലഖദ് റാവദൂഹു അൻ ലൈഫിഹി ഫതമസ്നാ അയ്നഹും, സാരം, അവർ അദ്ദേഹത്തിൻ്റെ അതിഥികളെ കിട്ടുവാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നാം അവരുടെ കണ്ണുകളെ തുടച്ചു നീക്കി. ഖമർ 37. ഇതെല്ലാം കഴിഞ്ഞ ശേഷം തങ്ങൾ ആരാണെന്നും തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നും അറിയിച്ചുകൊണ്ട് മലക്കുകൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു.
1: വചനം 81. കാലു, അവർ പറഞ്ഞു, യാ ലൂത്തു, ലൂത്തേ, ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ, റുസുലു, ദൂതന്മാരാണ്, റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ, ലയ്യസിലു, അവർ ചേരുന്നതേയല്ല, ഇലൈക്ക, നിന്റെ അടുക്കലേക്ക്, ഫഅസ്രി, അതിനാൽ രാത്രിയിൽ നീ യാത്ര ചെയ്യുക, ബി അഹ്ലിക്ക, നിന്റെ സ്വന്തക്കാരെയും കൊണ്ട്, ബിഖിത്ഇൻ, ഒരംശത്തിൽ, മിനല്ലൈലി, രാത്രിയിൽ നിന്നുള്ള, വലാ യൽതഫിത്, തിരിഞ്ഞു നോക്കുകയും അരുത്, മിങ്കും, നിങ്ങളിൽ നിന്ന്, അഹദുൻ, ഒരാളും, ഇല്ലംറഅതക, നിന്റെ സ്ത്രീ ഒഴികെ, ഇന്നഹു, നിശ്ചയമായും അത് അഥവാ കാര്യം, മുസീബുഹ, അവൾക്ക് ബാധിക്കുന്നതാണ്, മാ അസ്വാബഹും, അവർക്ക് ബാധിക്കുന്നത്, ഇന്ന മൗഇദഹും, നിശ്ചയമായും അവരുടെ വാഗ്ദത്ത സമയം, അസ്സുബുഹു, പ്രഭാതമാണ് അഥവാ പുലർച്ചയാണ്, അലൈസ സുബുഹു, പ്രഭാതമല്ലയോ, ബിഖരീബ്, സമീപസ്ഥം.

0: موعدهم الصبح أليس الصبح بقريب.
1: അവർ അഥവാ ദൂതന്മാർ പറഞ്ഞു, ലൂത്തെ, ഞങ്ങൾ താങ്കളുടെ റബ്ബിന്റെ ദൂതന്മാരാണ്. അവർ അഥവാ ആ ജനങ്ങൾ താങ്കളുടെ അടുക്കലേക്ക് ഉപദ്രവാർത്ഥം വന്നു ചേരുകയില്ല തന്നെ. ഇനി താങ്കൾ താങ്കളുടെ ആൾക്കാരെ അഥവാ കുടുംബത്തെയും കൊണ്ട് രാത്രിയിൽ നിന്നുള്ള ഒരംശത്തിൽ രാത്രി കഴിയും മുമ്പ് യാത്ര ചെയ്തുകൊള്ളുക. നിങ്ങളിൽ നിന്ന് ഒരാളും പോകുമ്പോൾ തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത്, താങ്കളുടെ സ്ത്രീ അഥവാ ഭാര്യ ഒഴികെ. നിശ്ചയമായും കാര്യം അവർക്ക് അഥവാ ആ ജനങ്ങൾക്ക് ബാധിക്കുന്നത് അവൾക്കും ബാധിക്കുന്നതായിരിക്കും. നിശ്ചയമായും അവരുടെ നിശ്ചിത സമയം പ്രഭാതമാകുന്നു. പ്രഭാതം ഇതാ സമീപത്തിലല്ലേ?
2: തങ്ങൾ മനുഷ്യരല്ല, ഈ രാജ്യക്കാരെ നശിപ്പിക്കുവാൻ അള്ളാഹു അയച്ച ദൂതന്മാരാണ് അഥവാ മലക്കുകളാണ്. താങ്കൾ ഭയപ്പെടേണ്ടതില്ല. ആ ദുഷ്ടന്മാർക്ക് താങ്കളോട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രഭാതത്തോടുകൂടി അവരുടെ കഥ കഴിയും. താങ്കളും വീട്ടുകാരും അതിനു മുമ്പായി രാത്രി തന്നെ സ്ഥലം വിടണം. പോകുമ്പോൾ ആരും പിന്നോക്കം തിരിഞ്ഞു നോക്കരുത്. പക്ഷേ താങ്കളുടെ ഭാര്യ ശിക്ഷയിൽ അകപ്പെടുന്നവളാണ് എന്നൊക്കെ മലക്കുകൾ ലൂത്ത് അലൈഹിസ്സലാമിനെ അറിയിച്ചു. താങ്കളുടെ ഭാര്യ ഒഴികെ ഇല്ലംറഅതക് എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം രണ്ടു പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഭാര്യ ഒഴിച്ചുള്ള കുടുംബത്തെയും കൊണ്ടുപോകണമെന്നും ആരും തിരിഞ്ഞു നോക്കരുത്, പക്ഷേ താങ്കളുടെ ഭാര്യ തിരിഞ്ഞു നോക്കിയേക്കും എന്നുമാണത്. രണ്ടായാലും കലാശം ഒന്നിലേക്ക് തന്നെ. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയെപ്പോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ എതിരാളികളായ അവിശ്വാസികളിൽ പെട്ടവളായിരുന്നുവെന്നും അദ്ദേഹത്തെ വഞ്ചിച്ചിരുന്നുവെന്നും സൂറത്തു തഹ്രീമിൽ കാണാവുന്നതാണ്. അവൾ ആ ശിക്ഷയിൽ അകപ്പെട്ടതായി 7-83, 29-32 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. മലക്കുകൾ ഉപദേശിച്ച പ്രകാരം ലൂത്ത് നബി അലൈഹിസ്സലാമയും കുടുംബവും രാജ്യത്തിൻ്റെ പുറത്തുപോയി രക്ഷപ്പെട്ടുവെന്ന് പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരേ ഒരു വീടല്ലാതെ മുസ്ലിങ്ങളുടെ വീട് ഉണ്ടായിരുന്നില്ല എന്ന് 51-36 അള്ളാഹു പ്രസ്താവിച്ചിരിക്കൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സത്യവിശ്വാസികളും മാത്രമായിരിക്കും രക്ഷപ്പെട്ടിട്ടുള്ളതെന്നും വ്യക്തമാണ്. ആ ജനതയ്ക്ക് ബാധിച്ച ശിക്ഷ എന്തായിരുന്നുവെന്ന് അള്ളാഹു വിവരിക്കുന്നു.
3: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 78 മുതൽ 81 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഇനി ഹൃദയവസന്തം. സൂറത്തു ഹൂദിലെ 83-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ജംഷീർ സ്വലാഹി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإلى مدين أخاهم شعيب قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം. സൂറത്തുൽ ഹൂദിൻ്റെ ഏകദേശം അവസാന ഭാഗങ്ങളിലൂടെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു കളഞ്ഞ ആ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവിടുത്തെ ജനത അള്ളാഹുവിനെ മറന്ന് താന്തോന്നികളായി സ്വവർഗരതി എന്ന ലോകത്താരും ചെയ്യാത്ത ഏറ്റവും വലിയ വൃത്തികേട് തുടങ്ങിവെച്ച ആ ജനത, അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ ഗൗരവപൂർവം താക്കീത് ചെയ്യുകയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടും അതിനൊന്നും ചെവി കൊടുക്കാതെ ധിക്കാരികളായി താന്തോന്നികളായി അവർ ജീവിച്ചപ്പോൾ അള്ളാഹുവരെ നശിപ്പിച്ചു കളഞ്ഞു. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹൂദിലെ 80-ാമത്തെ 81-ാമത്തെ വചനത്തിലൂടെ ആ വിഷയം അള്ളാഹു നമ്മളെ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സുന്ദരന്മാരായ മനുഷ്യരൂപത്തിൽ, യുവാക്കളുടെ രൂപത്തിൽ മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നു. ഈ വിവരം ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ, അവർ സത്യനിഷേധികളുടെ കൂട്ടത്തിലായിരുന്നു, അവർക്ക് അറിയിച്ചു കൊടുത്തു. അവർ ആഗ്രഹപൂർത്തീകരണത്തിനു വേണ്ടി ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് ഓടി വന്നു. ലൂത്ത് നബി അലൈഹിസ്സലാം വളരെ സങ്കടത്തോടുകൂടി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവരോട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകികളില്ലേ? നിങ്ങൾക്ക് മാന്യമായി എൻ്റെ പെൺമക്കളെ ഞാൻ വിവാഹം ചെയ്തു തരുമല്ലോ, നിങ്ങളെന്നെ മാനം കെടുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലേക്ക് വന്ന അതിഥികൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ് എന്ന ഗൈബിയായ ഒരു വിവരം അവർ പറയുന്നതിൻ്റെ മുമ്പ് ലൂത്ത് നബി അലൈഹി സ്വലാമിനെ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ വേവലാതിയും ഈ അസ്വസ്ഥതയും ഈ പ്രയാസവുമൊക്കെ ദുഃഖവും. പക്ഷേ അവർ പറഞ്ഞു, ലൂത്തെ നീ പേടിക്കേണ്ടതില്ല, ഞങ്ങൾ നിൻ്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണ്, അവർക്ക് ഞങ്ങളുടെ അടുത്തെത്താനോ ഞങ്ങളെ തൊടാനോ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ നീ വിശ്വാസികളെയും കൂട്ടി ഈ നാട് വിട്ടു പോകണം. നിങ്ങളെന്നൊരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. എന്ത് ശബ്ദം കേട്ടാലും എന്ത് സംഭവിച്ചാലും താങ്കളുടെ ഭാര്യ ഒഴികെ, അവർ സത്യനിഷേധികളുടെ കൂട്ടത്തിലാണ്. അങ്ങനെ പ്രഭാതത്തിൻ്റെ മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോകണം. പ്രഭാതം വളരെ അടുത്തല്ലേ? അലൈസ സുബ്ഹു ഖരീബ് എന്ന് 81-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ആ സംഭവം നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ്. അങ്ങനെ ആ ജനത എന്ത് ചെയ്തു? അള്ളാഹു ഫലമാ ജാഅ അംറുന ജഅൽന ആലിയഹ സാഫിലഹ വഅംതർന അലൈഹ ഹിജാറത മിൻ സിജ്ജീലി മൽദൂദ്. എന്നിട്ട് ഭൂമി കീഴ്മേൽ മറിച്ചു നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിയപ്പോൾ. ജഅൽന ആലിയഹ സാഫിലഹ, ആ രാജ്യത്തെ കീഴ്മേൽ മറിച്ചു. ആലിയഹ എന്നാണ് അതിൻ്റെ മുഗൾ ഭാഗം, സാഫിലഹ അതിൻ്റെ താഴ്ഭാഗത്താക്കി. പിന്നെ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം ശിക്ഷയുടെ അടയാളങ്ങൾ വയ്ക്കപ്പെട്ട അട്ടിയട്ടിയായി ചൂള വെച്ച ഇഷ്ടിക കല്ലുകൾ കൊണ്ട് അവരുടെ മേൽ വർഷിക്കും ചെയ്തു. അവരങ്ങോട്ട് നാമാവശേഷമാക്കി. ആ കല്ലുകൾ മുസവ്വമത്തൻ ഇൻദ റബ്ബിക്, നിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് അടയാളം വെക്കപ്പെട്ട, പ്രത്യേക അടയാളം വെക്കപ്പെട്ട കല്ലുകൾ. വമാഹിയ മിനൽ ളാലിമീന ബിബഈദ്, അത് ഈ അക്രമികളിൽ നിന്ന് അകലെയല്ല, അത് വളരെ തൊട്ടടുത്തുണ്ട് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. കാരണം വളരെ വ്യക്തമാണ്, അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു. അള്ളാഹു നിഷിദ്ധമാക്കിയത് അവർ ജീവിതത്തിൽ എമ്പാടും കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനെ അവർ അനുസരിച്ചില്ല, ആ പ്രവാചകനെ അവർ ധിക്കരിച്ചു. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പുതിയ കാലത്ത് നമുക്ക് ഏറെ ഗുണപാഠങ്ങളുള്ള ഒരു വിഷയമാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ ഈ അവസ്ഥയും അതിനല്ലാഹു ശിക്ഷിച്ചതും. കാരണം പുതിയ കാലത്ത് ജെൻഡർ പൊളിറ്റിക്സിൻ്റെ കാലത്ത് LGBTQ എന്നൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ പത്രങ്ങളിലൂടെ പുതിയ കാലത്ത് നമ്മളെമ്പാടും കേൾക്കുന്നതാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലൂടെ, സിലബസുകളിലൂടെ, ചാനൽ ചർച്ചകളിലൂടെ ഒക്കെ പല തരത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് ഇത്. അതേപോലെ മഴവിൽ നിറങ്ങൾ അതിന് പ്രത്യേകം നൽകി ചാർത്തിക്കൊടുത്ത് പ്രൈഡ് ജാഥകൾ നടത്തി ഈ വലിയ ഗുരുതരമായ ഈ സ്വവർഗ ഭോഗത്തെ അതിനെ മാന്യവൽക്കരിക്കുന്ന, അത് ഒരു പുരോഗതിയുടെ അടയാളമായി ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനോട് മാനസികമായി എന്തെങ്കിലും അടുപ്പം തോന്നുന്നവർ, അവരോർക്കേണ്ടത് ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയെക്കുറിച്ചാണ്. പുതിയ കാലത്ത് കുറേ പഠനങ്ങൾ വന്നു, ലൈംഗിക ജന്യമായ മാരക രോഗങ്ങൾ, എയ്ഡ്സ് പോലെ, സിഫിലിസ് പോലെ, ആ രോഗങ്ങളുടെയൊക്കെ കാരണം, അതേപോലെ പിന്നെ പുതിയ ഒരു തരം ഇൻഫ്ലുവൻസ ഈ ആധുനിക കാലത്ത് വന്നു, ഒരു മങ്കി പനി പോലുള്ളൊരു സംഗതിയൊക്കെ, എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം പറയുന്നത് ഈ സ്വവർഗരഥി, അതതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ആധുനിക ശാസ്ത്രം തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ഞെട്ടിക്കുന്ന വാർത്തയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, ഇതിനെ പുരോഗതിയായി അവതരിപ്പിക്കുക, കോടതികൾ അതിന് എന്ത് ചെയ്യാണിപ്പോൾ അംഗീകാരം കൊടുക്കണം, അതൊക്കെ മാനുഷികമായ അവസ്ഥയാണ്. ഒരാൾക്ക്, ഒരാണിന് ഒരാണിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം തോന്നണമെങ്കിൽ സ്വവർഗ വിവാഹത്തിന് അംഗീകാരം കൊടുക്കുക. ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ കൂടെ താമസിക്കാനും വിവാഹ ജീവിതം പോലെ നയിക്കാനും താല്പര്യം തോന്നണമെങ്കിൽ അതിനനുവാദം കൊടുക്കുക. അതൊക്കെ ഒരു വലിയ കാര്യമായി ചിത്രീകരിക്കുക. അവരുടെ മാതാപിതാക്കൾ കരഞ്ഞ് ആവശ്യപ്പെട്ടാൽ പോലും പ്രായപൂർത്തിയെത്തിയ ആളുകളാണെങ്കിൽ കോടതി അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുകയാണ്. അപ്പോൾ ഇത് കുടുംബങ്ങളിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഈ സമൂഹത്തിലുണ്ടാക്കുന്ന അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, അത് ഈ അവസ്ഥയിലൂടെ ഈ സ്വവർഗ വിവാഹത്തെയും സ്വവർഗ സംഭോഗങ്ങളെയുമൊക്കെ പ്രോത്സാഹിപ്പിച്ച ആധുനിക കാലത്തു തന്നെ യൂറോപ്പിലും അമേരിക്കൻ നാടുകളിലെയും ദുരന്തത്തിൻ്റെ കഥകളും ചിത്രങ്ങളും നമുക്കെമ്പാടും കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് ശരിക്കും അന്വേഷിച്ച് പോകുന്ന ആളുകൾക്ക് എമ്പാടും ദുരന്തത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഭൗതികമായി, സാമൂഹികമായി, കുടുംബപരമായി, ആരോഗ്യപരമായി അതിഗുരുതരമായ പ്രത്യാഘാതമാണ് ഈ സ്വവർഗരതി കൊണ്ടും സ്വവർഗ സംഭോഗങ്ങൾ കൊണ്ടും രാജ്യത്തും നാടിനും കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്പുറം അത് പ്രകൃതി വിരുദ്ധമാണ്. ഇവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും അതിനെ പ്രകൃതി വിരുദ്ധം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പ്രകൃതി വിരുദ്ധമായ ഈ സംഗതിക്കാണ് വേണ്ടിയിട്ടാണ് പുതിയ കാലത്ത് ചിലർ കൊടി പിടിക്കുന്നതും കുടപിടിക്കുന്നതുമൊക്കെ. അതിൻ്റെ അപ്പുറം പരിശുദ്ധ ഖുർആൻ നമ്മളെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകളെ പ്രത്യേകം നിശ്ചയിച്ച് അള്ളാഹുവിൽ നിന്ന് അടയാളം വെക്കപ്പെട്ട, ശിക്ഷയുടെ അടയാളങ്ങൾ ചാർത്തിയ, അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ, ദേശത്തിൻ്റെ അടയാളങ്ങൾ മുദ്രണം ചെയ്ത, ചൂളവെക്കപ്പെട്ട ഇഷ്ടികകൾ കൊണ്ട് അവരുടെ മേൽ വർഷിപ്പിക്കപ്പെട്ട്, ഭൂമി കീഴ്മേൽമറിക്കപ്പെട്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞ ചരിത്രമാണ് ലൂത്ത് നബിയുടെ ജനതയുടെ ചരിത്രം അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഹൂദിൻ്റെ 84-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് മറ്റൊരു ജനതയുടെ, മറ്റൊരു മഹാപ്രവാചകൻ്റെ വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മദിയൻ ദേശക്കാരും ആ നാട്ടിലേക്ക് അള്ളാഹു നിയോഗിച്ച അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകൻ്റെയും ചരിത്രമാണ് ഇവിടുന്ന് അങ്ങോട്ട് ഏതാനും വചനങ്ങളിലൂടെ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം ലൂത്ത് നബിയുടെ ജനതയുടെ അവസ്ഥ വിശദീകരിച്ചു. അതിൻ്റെ തൊട്ട് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയുടെയും അവിടുത്തെ അവസ്ഥകൾ വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പ്രബോധനങ്ങളും അള്ളാഹു വ്യക്തമാക്കി തന്നു. അതിനു മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഫിറഔനിൻ്റെയും ചരിത്രങ്ങളും, അതിൻ്റെയും മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങളും, അങ്ങനെ ഈ ഭൂമിയിൽ അള്ളാഹു നിയോഗിച്ച പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ, ആ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട ജനത, ആ ജനതകൾ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ ധാർമ്മികമായ അവസ്ഥകൾ, അവിടേക്ക് പ്രവാചകന്മാർ അവരെ ഓർമ്മപ്പെടുത്തിയത്, താക്കീതു ചെയ്തത്, അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചത്, അതിന് തിരിച്ചുള്ള അവരുടെ പ്രതികരണം, മറുപടികൾ, അവസാനം അവരെത്തിപ്പെട്ട പരിണിതി, ആ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് പ്രവാചകന്മാരുടെ കൂടെ വിശ്വാസം സ്വീകരിച്ച് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും സഹിച്ച് ക്ഷമിച്ച് നിന്ന ആളുകൾ, അവരവസാനം ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ തീരത്ത് എത്തിപ്പെട്ടത് എല്ലാം നമുക്ക് നൽകുന്ന ചിത്രങ്ങൾ. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് നൽകുന്നത് വളരെ വലിയ ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ. ശരിക്ക് ഈ ഖുർആനിനെ മുന്നിൽ വെച്ച് ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക്, അയാളുടെ മുമ്പിൽ കൂരിരുട്ടിൽ അകപ്പെട്ട ഒരു മനുഷ്യന്, ആ കൂരിരുട്ടിലൂടെ അയാൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ കുഴികളും ഭീകര സർപ്പങ്ങളും കല്ലും മുള്ളും അപകടങ്ങളും ഒക്കെ പതിയിരിക്കുന്ന കാറ്റും കോടും നിറഞ്ഞ ഒരു കൂരിരുൾ നിറഞ്ഞ വഴിയിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് അതിശക്തമായൊരു പ്രകാശത്തിൻ്റെ ഒരു സഹായവും ഒരു സുരക്ഷിതമായൊരു വഴിയും തെളിഞ്ഞു കിട്ടുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് സങ്കല്പിച്ച് നോക്കൂ. അതുപോലെയാണ് സത്യത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരാൾക്ക് ഈ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ മനസ്സിലായി അതിനെ സ്വീകരിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത്. കാരണം ഈ ദുനിയാവിലെ ജീവിതം കാറ്റും കോളും നിറഞ്ഞ, പരീക്ഷണങ്ങൾ നിറഞ്ഞ, കല്ലും മുള്ളും നിറഞ്ഞ പ്രതിസന്ധികളുടെ ഒരു ലോകമാണ് ഈ ദുനിയാവ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമല്ല. അവിടെ ഒരു വെളിച്ചം, ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടുകയാണ്, ഒരു സന്തോഷത്തിൻ്റെ വെളിച്ചം, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചം, അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു വഴി, ഒരു തെളിഞ്ഞ വഴി. എന്നിട്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് എത്തിപ്പെടുന്നതോ ശാശ്വതമായ സന്തോഷത്തിൻ്റെ അനുഭൂതിയുടെ ഒരവസ്ഥ. അതിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഖുർആനിനെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് അതിൻ്റെ വലിപ്പവും ചെറുപ്പവും ഒക്കെ പ്രധാനമാണ്. വളരെ വലിപ്പത്തിൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതുകൊണ്ട് കിട്ടുന്ന നേട്ടം തിരിച്ചറിഞ്ഞ് ഈ ഖുർആനിനെ സ്വീകരിക്കുന്നവർക്കാണ് സത്യത്തിൽ വിജയിക്കാൻ സാധിക്കുക. അതിങ്ങനെ പാരായണം ചെയ്യുന്നത് മഹത്തായ കാര്യമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ പാരായണം ചെയ്യാൻ മാത്രമുള്ളതല്ല ഈ പരിശുദ്ധ ഖുർആൻ. അത് ജീവിതത്തിൽ ഒരു വഴിയായി, ഒരു മാർഗമായി സ്വീകരിക്കാനുള്ളതാണ്. ആ അതിൻ്റെ വെളിച്ചത്തിനനുസരിച്ച് അത് നിശ്ചയിക്കുന്ന റൂട്ടിലൂടെ നമ്മുടെ ജീവിതത്തെ കയറ്റി നിർത്താനുള്ളതാണ്. അങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് കുളിരു കിട്ടുക, സന്തോഷം കിട്ടുക. അതിനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കുളിരല്ലാഹു പകരുന്നത്, വെളിച്ചം അള്ളാഹു പകരുന്നത് ഈ ഇരുട്ടിലൂടെ സഞ്ചരിച്ച ജനപദങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ കാണിച്ചു കൊടുത്ത വെളിച്ചത്തിൻ്റെ വഴികളും ഇവിടെ ചരിത്രങ്ങളിലൂടെ പരസൂറത്തുകളിലൂടെ നമുക്ക് വിശദീകരിച്ചു നൽകിയാണ് അള്ളാഹു അത് നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത്. ഇവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അതി ഗുരുതരമായ ഇരുണ്ട വഴികളിലൂടെ, തിന്മകളുടെ, വൃത്തികേടുകളുടെ, മ്ലേച്ഛമായ ഗർത്തങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്. അവിടെ ആ ഇരുട്ടിൽ നിന്ന്, ആ മ്ലേച്ഛതയിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അവരെ സമാധാനത്തിൻ്റെ, ശാശ്വതമായ സന്തോഷത്തിൻ്റെ, അനുഭൂതിയുടെ ഒരു പ്രകാശതീരത്തേക്ക് ക്ഷണിക്കാനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം സത്യത്തിൽ വന്നത്. പക്ഷേ ആ ലൂത്ത് നബിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തവർ വളരെ കുറച്ചാളുകളെ ഉണ്ടായതുള്ളൂ. അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തിൻ്റെ ഈ നന്മയുടെ, വെളിച്ചത്തിൻ്റെ പക്ഷത്തു നിന്ന് മാറി സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദ് നമുക്ക് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ലൂത്ത് നബിയുടെ ചരിത്രമാണ് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും, അദ്ദേഹത്തിൻ്റെ ജനതയെ ക്ഷണിച്ച രീതിയും, ആ ജനത സ്വീകരിച്ചിരുന്ന തിന്മകളും, അവർ സഞ്ചരിച്ച അബദ്ധമായ വഴികളും, അതിനെതിരെ അദ്ദേഹം ദഅവത്ത് നടത്തിയതുമൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വഇല മദിയന അഖാഹും ഷുഐബൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇന്നി അറാകും ബിഖൈരിൻ വഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത് എന്ന് തുടങ്ങുന്ന ഈ വചനമാണ് 84-ാമത്തെ വചനമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഈ വചനം മുതൽ നമുക്ക് ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ പ്രബോധനവുമൊക്കെ മനസ്സിലാക്കാം. റഹ്മാനായ അള്ളാഹു പരിശുദ്ധ ഖുർആൻ യഥാവിധി ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അതുകൊണ്ട് അനുഗ്രഹവും സൗഭാഗ്യവും സിദ്ധിച്ച പ്രവാചകന്മാരുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സച്ചരിതരുടെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു ഹൂദിലെ 83-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചത് ജംഷീർ സ്വലാഹി. ജസാക്കുമുല്ലാഹ് ഖൈർ.
9: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: Peace Radio. Tune to reality.
5: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നത് തൻസീൽ. ലോകപ്രസിദ്ധരായ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്ത പാരായണങ്ങളാണ് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയുള്ള കേൾക്കാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ശബ്ദം മിഷാരി റാഷിദ് അൽ അഫാസി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേട്ടത് മിഷാരി റാഷിദ് അൽഫാസിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, അവതരിപ്പിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
2: അതിരുകൾ.
3: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
2: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അൽഹംദുലില്ല, ജസാകുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. ഷെയ്ഖ് മുഹമ്മദ് സിദ്ദീഖ് അൽ മിൻഷാവി സൂറ അൽ ബുറൂജ് പാരായണം ചെയ്തത്.
1: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം, കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ, പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ, പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹൈഫുദുൽ ഖുർആൻ സൂറ അഹ്സാബിലെ 33-ാമത്തെ വചനമാണ് ഇന്നും നാം പഠിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 33-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാ അതിൻ്റെ തൊട്ടടുത്ത ഭാഗമാണ്, ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 33-ാമത്തെ വചനത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശ്വപ്രസിദ്ധ കാരികളുടെ ശബ്ദത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും കേൾക്കാൻ കേൾവിക്കാർക്ക് അവസരം നൽകുന്ന പ്രത്യേക പരിപാടി. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാമിൽ ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലാണ് ഖുർആൻ പാരായണം നാം കേൾക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നാം കേൾക്കുന്ന സൂറത്തുകൾ സൂറത്ത് അഅ്റാഫിലെ 73-ാം വചനം മുതൽ അവസാനം വരെയും സൂറത്തു അൻഫാൽ 1 മുതൽ 10 വരെയും വചനങ്ങളാണ്. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇവിടെ സമാപിക്കുന്നു. വിശ്വപ്രസിദ്ധ ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലാണ് സൂറത്തു അഅ്റാഫിലെ 73 മുതൽ അവസാനം വരെയും സൂറത്തു അൻഫാൽ 1 മുതൽ 10 വരെയും വചനങ്ങൾ നാം കേട്ടത്.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹിശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹിശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാഅല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ല പറയുന്നത്.
2: الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم هو الله الذي لا اله الا هو هو الله الذي هو الله
1: നോക്കു, ഈ ആയത്തിലെ ആയത്തിന്റെ തുടക്കത്തിൽ ഹാ, ശേഷം അല്ലാഹു ഹാ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹാ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹാന്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഹ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഈ ആയത്തുകൾ. സൂറത്തുൽ ഹിശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാഹ്.
2: ഹുവല്ലാഹുല്ലദീ ഹുവല്ലാഹു അല്ലദി
1: അല്ലദി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദി.
2: ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു,
1: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം.
2: ഇല്ലാഹു عالم الغيب عالم عين
1: തൊണ്ടയുടെ മധ്യഭാഗം.
2: عالم الغيب الغيب غين عالم الغيب غين
1: തൊണ്ടയുടെ മുകൾ ഭാഗമാണ്.
2: عالم العيب എന്ന് പറയരുത്. عالم الغيب والشهاده والشهاده
1: ഇവിടെ والشهادتي എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഅന സുക്കൂൻ ഹാഇൻ്റെ ശബ്ദമാണ് വരിക.
2: വശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവർ റഹ്മാൻ ഹുവ
1: ഹ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഹുവ
2: ഹുവർ റഹ്മാനുർ റഹീം അർ റഹ്മാൻ അർ റഹീം.
1: റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം.
2: അർ റഹ്മാനുർ റഹീം എന്നല്ല ഹുവർ റഹ്മാനുർ റഹീം
1: ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത്
2: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു,
1: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
2: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു അൽ മലികു
1: അൽ മലിക് അല്ല അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്.
2: അൽ മലിക് അല്ല അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്,
1: തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്.
2: അൽ ഖുദ്ദൂസു സലാം അസ്സലാമുൽ മുഅ്മിൻ അസ്സലാമുൽ മുഅ്മിനു അൽ മുഅ്മിനു المؤمن المهيمن المؤمن
1: مؤمن الا المؤمن ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ്. എന്നാൽ ഖൽഖല വരാൻ പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ്, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ, ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ, അമ്മ, മീമിനു ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ. അടുത്ത ആയത്ത്, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ ഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാ, ഹുവല്ലാ എന്ന് പറയരുത്. ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖാലിഖ് എന്നല്ല, അൽ ഖാലിഖു. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ.

0: മുഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാ ഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാ ഉൽ ഹുസ്ന, അൽ ഹുസ്ന, അൽ ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. يسبح له يسبح له ما في السماوات والارض يسبح حو يسبح له ما في السماوات والارض واللرلل والارض وهو العزيز الحكيم وهو العزيز الحكيم عين حاء തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാഹ്. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം.
1: هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم

0: المؤمن المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറാ. സ്വാദാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
3: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു മാഇദ 109 മുതൽ 120 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ജുഹാനി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയ വസന്തം. ഖുർആനിലെ സൂറത്ത് യാസീനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَسَوَاءٌ عَلَيْهِمْ أَأَنذَرْتَهُمْ أَمْ لَمْ تُنذِرْهُمْ

0: മുപ്പത്തിയാറാം അധ്യായം സൂറത്ത് യാസീനിലെ 10 മുതൽ 12 കൂടിയ ആയത്തുകളാണ് പാരായണം ചെയ്തത്. 1 മുതൽ 9 വരെയുള്ള ആയത്തുകൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പാരായണ നിയമങ്ങളും ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥവും ആയത്തുകളുടെ ആശയവും ഓർക്കുന്നുണ്ടാകും. ഇവിടെ ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് അതിൻ്റെ ആശയതലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ വായിച്ചു തീർക്കേണ്ട ഒന്നല്ല ഖുർആൻ. പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ എൽമുത്തജവീദിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന, അതിനെ മനോഹരമാക്കി പാരായണം ചെയ്യേണ്ടതിലേക്കുള്ള സൂചനകൾ നൽകിയതായി കൃത്യമായ അധ്യാപനങ്ങൾ തന്നെ നമുക്ക് ഹദീസുകളിലും ഖുർആനിലുമൊക്കെ കാണാൻ സാധിക്കും. ഈ 3 ആയത്തുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വസവാഉൻ എന്ന് ഓതുന്നിടത്ത് ഏറ്റവും കൂടുതൽ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണത്. ഖുർആനിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, വാവിനും ഹംസയ്ക്കും ഇടയിൽ ഒരു മദ്ദ് അവിടെ നൽകപ്പെട്ടത് കാണാൻ സാധിക്കും. അഥവാ ദീർഘിപ്പിച്ച് ഓതാൻ വേണ്ടി സാധാരണ ഖുർആനിൽ ഉപയോഗിക്കാറുള്ള അടയാളം ഇത്. മദ്ദ് മുത്തസിലാണ്. ഇവിടെ തജ്വീദിലെ സാങ്കേതിക പദങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സാധാരണ ഖുർആൻ പാരായണ നിയമങ്ങളിൽ അത്ര അടിസ്ഥാനമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇപ്പം എന്താണ്, എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ടതില്ല. മഷാഅല്ലാ, ഹൃദയവസന്തത്തിൽ ധാരാളം ആളുകൾ ഇൽമു തജ്വീദിൽ ആഴത്തിൽ അറിവുള്ള ആളുകളുടെ തന്നെ ധാരാളം ക്ലാസുകൾ കേൾക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ഓരോ ആയത്തുകളിൽ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കുക, എങ്ങനെയാണ് അവിടെ ഓതേണ്ടത് എന്ന ആ ശൈലി ആദ്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം ആ നിയമങ്ങൾ ആവർത്തിച്ച് പല ക്ലാസുകളിൽ പല സന്ദർഭങ്ങളിൽ പറയുമ്പോൾ ആ മേഖലയിലുള്ള നമ്മുടെ അവ്യക്തത മാറുകയും ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്കൊന്നും അറിയില്ല, ഞാനത് മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിക്കാതെ പരമാവധി ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നതോടുകൂടി പതുക്കെ പതുക്കെ നമുക്ക് തജ്വീദിൻ്റെ നിയമങ്ങളും അതിലെ സാങ്കേതിക പദങ്ങളുമൊക്കെ മനസ്സിലാവുകയും ശരിയായ ഖുർആൻ പാരായണത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ വസവാഉൻ, സവാ അവാവ് നീട്ടാനുണ്ട്, അതിനുശേഷം ഹംസ വന്നു, സ്വാഭാവികമായും അവിടെ ഒരു മദ്ദ് ആവശ്യമാണ്. ആ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷമുള്ള അലിഫും ദീർഘത്തിന് വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ള അലിഫും അതിനുശേഷം വന്ന ഹംസും ഒരേ കലിമത്തിൽ ഒരേ വാക്കിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ മദ്ദ് മുത്തസിൽ എന്ന് പറയാറുള്ളത്. അവിടെ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. വസവാഉൻ എന്ന് ദീർഘിപ്പിച്ചോതാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സവാഉൻ, സവാഉൻ, അവിടെ അവസാനത്തിലെ ഉൻ എന്നത് വ്യക്തമായി തന്നെ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. കാരണം ആ തൻവീനിന് ശേഷം ഇവിടെ വന്നിട്ടുള്ളത് ഐനാണ്. ഐനിന് മുമ്പ് തൻവീൻ വന്നാൽ വ്യക്തമാക്കി പാരായണം ചെയ്യണം എന്നതാണ് നിയമം ഇൽഹാറ് എന്ന് അതിന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സുക്കൂനുള്ള നൂന് ആണ് അടുത്ത വാക്കിലുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം അന്ദർതഹും. ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി ആണ് പാരായണം ചെയ്യേണ്ടത്. അന്ദർതഹും അന്ദർതഹും കൂടെ ഓതാൻ ശ്രദ്ധിച്ചാൽ, ഒന്ന് മനസ്സിൽ പറയാനെങ്കിലും ശ്രദ്ധിച്ചാൽ നന്നാകുമെന്നാണ് തോന്നുന്നത്.
1: അന്ദർതഹും അംലം തുന്ദിർഹും.
0: അന്ദർതഹും എന്ന് പറഞ്ഞ ആ ഭാഗത്തുള്ള അതേ നിയമം തന്നെയാണ് അംലം തുന്ദിർഹും. തുന്ദിർഹും എന്ന് പറയുന്നിടത്തും നമ്മൾ പാലിക്കേണ്ടത്. ആ രണ്ട് സുക്കൂനുള്ള നൂനുകളെയും അവ്യക്തമാക്കി ഓതുന്നതോടൊപ്പം മണിച്ചുകൊണ്ട് ഓതണം. ഇഹ്ഫാ എന്നാണ് ഈ നിയമത്തെ സാധാരണ പറയാറുള്ളത്. പിന്നെ അവിടുത്തെ റായിനെ ഒന്ന് ശ്രദ്ധിക്കണം. റാ സുക്കൂനുള്ള ഒരു റാ ആണ്. ഇവിടെ ഋ എന്നല്ല ഉച്ചാരണം, ര് എന്നാണ് ഉച്ചാരണം. ര ര് അതാണ് ഇവിടുത്തെ ഉച്ചാരണം. റാ ഋ എന്നല്ല. രണ്ടു സന്ദർഭങ്ങളിൽ റായിനെ തർക്കീക്ക് ആക്കി ഉച്ചരിക്കും, അഥവാ ര പോലെ ഉച്ചരിക്കും. അതിലെ ഒന്ന് റായിന് കെസ്ർ നൽകപ്പെടുന്ന സന്ദർഭം. രി റി എന്ന ഉച്ചാരണം ഇല്ല, രി ആണ്. മറ്റത് രണ്ടാമത്തേത് ഇവിടെ ഉള്ളതുപോലെ, ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, റായിന് സുക്കൂനാണ്, അതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റാണ്. അപ്പോ അംലം തുന്ദിർഹും ലായുമിനൂൻ എന്നാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ആയത്തിലേക്ക് കടന്നാൽ ആദ്യം ഇന്നമാ സുക്കൂനുള്ള നൂന് മണിച്ചുകൊണ്ട് ഓതണം എന്നത് ഖുർആൻ പാരായണ നിയമത്തിലെ ഒരു അടിസ്ഥാന കാര്യമാണ്. ഇന്നമാ എന്ന് മണിച്ചുകൊണ്ട് തന്നെ ഓതുക. തുന്ദിറു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തുന്ദിറു ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. എന്നാൽ നേരത്തെ പറഞ്ഞിടത്ത് റായിനെ ര് എന്ന് ഉച്ചരിക്കണമെന്നാണ്, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നേരത്തെ തുന്ദിർ എന്ന് പറഞ്ഞിടത്തും ഇവിടെ തുന്ദിറു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുന്നുണ്ടാകും. അവിടെ റായിന് സുക്കൂനും അതിനു മുമ്പുള്ളതിന് കസറുമാണ്. ഇവിടെ റായിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസറാണെങ്കിലും റായിന് സുക്കൂനല്ല. അതുകൊണ്ട് തന്നെ ര് എന്ന ഉച്ചാരണത്തിൻ്റെ ആവശ്യമില്ല. ഇന്നമാ തുന്ദിറു മനിത്തബഅദ്-ദിക്ര. അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഫബശ്ശിർഹു ഫബശ്ശിർഹു, അവിടെയും തുന്ദിറുഹും എന്ന് പറഞ്ഞതുപോലെയുള്ള ഉച്ചാരണമാണ് റായിന് നൽകേണ്ടത്. റായിന് സുക്കൂന്, അതിനു മുമ്പുള്ളതിന് കസ്ർ. ബിമഗ്ഫിറതിൻ വ അജ്രിൻ കരീം. ബിമഗ്ഫിറതിൻ വ ബിമഗ്ഫിറതിൻ വ അതിൻ എന്ന തൻവീന് വാവിൽ ലയിപ്പിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ച് ഓതേണ്ടതാണ്. ഇദ്ഗാമു ബിഉന്ന എന്നാണ് പറയുക. അപ്പോ ഫബശ്ശിർഹു ബിമഗ്ഫിറതിൻ വ ബിമഗ്ഫിറതിൻ വ, അങ്ങനെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. വ അജിരിൻ കരീം വ അജിരിൻ കരീം. രണ്ട് റാഅകൾക്കും കസ്റായതുകൊണ്ട് തന്നെ റി എന്നാണ് ഉച്ചരിക്കേണ്ടത്. അജിരിൻ എന്നതിലെ തൻവീനിനെ അജിരിൻ എന്ന് വ്യക്തമായി ഓതേണ്ടതില്ല. മറിച്ച് ആ തൻവീനിനെ തൊട്ടടുത്ത് ശേഷമുള്ള കാഫ് ആയതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ച് ആണ് പാരായണം ചെയ്യേണ്ടത്. മൂന്നാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടന്നാൽ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, ഇന്നാ എന്നുള്ളത് മണിച്ചോദനം. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും, സാധാരണത്തേതുപോലെ നമ്മൾ പാരായണം ചെയ്തു പോയാൽ മതി. അക്ഷരങ്ങൾ അതിൻ്റെ മഹ്റജുകൾ ശ്രദ്ധിക്കുക എന്നു മാത്രം. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇവിടെ കുല്ല ഷൈഇൻ എന്ന് പറയുന്നിടത്ത് ആ തൻവീനിനെ വ്യക്തമാക്കി തന്നെ പാരായണം ചെയ്യണം. അതിനുശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായി നമ്മൾ ആ പാരായണം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഈ ആയത്തിൻ്റെ ആശയം എന്താണ്, നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ, അതിൻ്റെ ഓരോ വാക്കുകളും അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, സവാഉൻ എന്ന് പറഞ്ഞാൽ സമമാകുന്നു. മുമ്പുള്ള ആയത്തുകളിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആൻ അവരിലേക്ക് ഇറക്കപ്പെട്ടു. അവരുടെ പ്രത്യേകത, അവർക്ക് മുമ്പ് പ്രവാചകൻ കടന്നു വന്നത് ഒരു 600 മുമ്പ് ഈസ അലൈഹിസ്സലാമാണ്. ഒരു ഫത്റയുടെ കാലമാണ്, ഒരു വലിയ ഇടവേള വഹയിന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് മുമ്പ് സൂചിപ്പിച്ചത്. എന്നാൽ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ആളുകൾ, അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു, അവരുടെ കടുത്തുകളിൽ ചെങ്ങലക്കെട്ടുകളുണ്ട്, അവർക്ക് താഴേക്ക് നോക്കാൻ പറ്റുന്നില്ല, അവരുടെ മുന്നിൽ മറയുണ്ട്, അവരുടെ പിന്നിൽ മറയുണ്ട് എന്നൊക്കെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അഥവാ അവർക്ക് ഹിദായത്ത് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവർക്കുണ്ട്. അതിനെ സംബന്ധിച്ചു തന്നെയാണ് ഈ ആയത്തുകളിലും അല്ലാഹു സൂചിപ്പിക്കുന്നത്, വസവാഉൻ സമമാകുന്നു. അലൈഹിം അവരുടെ മേൽ, അഅൻദർതഹും അൻദറ താക്കീതു ചെയ്തു, അൻദർത നീ താക്കീതു ചെയ്തു, ഹും അവരെ, അഅൻദർതഹും നീ അവരെ താക്കീതു ചെയ്താലോ, അം ലം തുൻദിറുഹും നീ അവരെ താക്കീതു ചെയ്തില്ലെങ്കിലോ അവരുടെ മേൽ സമമാണ്. രണ്ടും സമമാണ്. അഅൻദർതഹും നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലോ, അതാണ് ആദ്യം അൻദർതഹും എന്നതിന് മുമ്പൊരു ആ കൊടുത്തിട്ടുള്ളത്. നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലോ, അം ലം തുൻദിറുഹും നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിലോ, രണ്ടും സമമാകുന്നു. ലായുമിനൂൻ, യുഅ്മിനൂൻ എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമുള്ളതാണ്. ഈമാൻ, അതാണ് ആമന യുഅ്മിനു. ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. പ്രവാചകരെ, നിങ്ങൾ അവരോട് ദഅവത്ത് നടത്തിയാലും അല്ലെങ്കിൽ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും അവർ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുകയില്ല. ഇതാണ് ഖുർആൻ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്ത് ഇന്നമാ തുൻദിറു, ഇന്നമാ തീർച്ചയായും കാര്യം, തുൻദിറു അന്തറ യുൻദിറു എന്ന വാക്ക് നമ്മൾ പഠിച്ചു. തുൻദിറു താങ്കൾ താക്കീതു ചെയ്യേണ്ടത്, മൻ ചിലരെയാകുന്നു, ഇത്തബ അവർ പിൻപറ്റി, അദ്ദിക്റ ആ ഉത്ബോധനത്തെ, ആ ഉത്ബോധനത്തെ പിൻപറ്റിയവരെയാണ് താങ്കൾ താക്കീതു ചെയ്യേണ്ടത്, മുന്നറിയിപ്പ് നൽകേണ്ടത്. വഹഷിയ അവർ ഭയപ്പെടുകയും ചെയ്തു, അർ റഹ്മാൻ പരമകാരുണ്യകനെ, ബിൽ ഗൈബ് അദൃശ്യമായിക്കൊണ്ട്, അദൃശ്യമായ നിലക്ക് പരമകാരുണ്യകനായ അള്ളാഹുവിനെ ഭയപ്പെടുകയും ആ ഉത്ബോധനത്തെ പിൻപറ്റുകയും ചെയ്തവരെ മാത്രമാണ് പ്രവാചകരെ താങ്കൾ താക്കീതു ചെയ്യേണ്ടത്, അവർക്കാണ് ഈ താക്കീത് മുന്നറിയിപ്പ് ഉപകാരപ്പെടുക. ഫബശ്ശീരുഹു ബശ്ശറ യുബശ്ശീറു തബ്ശീർ സന്തോഷ വാർത്ത അറിയിക്കുക, അന്തറ യുന്ദിറു ഇന്ദാർ മുന്നറിയിപ്പ് നൽകുക, അത് നരകം കൊണ്ട് താക്കീതു ചെയ്യലാണ്. ബശ്ശറ യുബശ്ശീറു തബ്ശീർ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കലാണ്. ഫബശ്ശിരുഹു അവന് നീ സന്തോഷവാർത്ത അറിയിക്കുക, ബിമഗ്ഫിറത്തിൻ പാപമോചനം കൊണ്ട്, വ അജിരിൻ പ്രതിഫലം കൊണ്ടും, കരീം ഉദാരമായ അള്ളാഹുവിൻ്റെ വിശാലമായ പ്രതിഫലം കൊണ്ടും പാപമോചനം കൊണ്ടും അവന് നീ സന്തോഷവാർത്ത അറിയിക്കുക. രണ്ട് ആയത്തുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. വസവാഉൻ അലൈഹിം അവരുടെ മേൽ സമമാകുന്നു. അഅൻദർതഹും നീ അവരെ താക്കീതു ചെയ്താലോ, അംലം തുൻദീരുഹും അവരെ താക്കീതു ചെയ്തില്ലെങ്കിലോ, രണ്ടും സമമാണ്. ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. ഇന്നമാ തുൻദിറു തീർച്ചയായും നീ മുന്നറിയിപ്പ് നൽകേണ്ടത്, നീ താക്കീതു ചെയ്യേണ്ടത്, മൻ ചിലരെയാകുന്നു, ഇത്തബ അസ്സിക്ര ഉത്ബോധനത്തെ പിൻപറ്റിയവരെ, വഹഷിയർ റഹ്മാന പരമകാരുണ്യകനെ ഭയപ്പെടുകയും ചെയ്തവനെ, ബിൽ ഗൈബ് അദൃശ്യമായിക്കൊണ്ട്, അള്ളാഹു എന്നെ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്ന അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു, ആ ചിന്താഗതിയുള്ളവനാണ്, അവനെയാണ് നീ താക്കീതു ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഫബശ്ശിരുഹു, അവനെ നീ സന്തോഷവാർത്ത അറിയിക്കണം. ബിമഗ്ഫിറത്തിൻ, പാപമോചനം കൊണ്ടും. വ അജിരിൻ കരീം, ഉദാരമായ വിശാലമായ പ്രതിഫലം കൊണ്ടും. ഈ രണ്ടായത്തുകളിൽ പറയുന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച്, മക്കയിലെ അവിശ്വാസികളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഭാഗമാണ്. പ്രവാചകൻ അവർക്ക് താക്കീതു നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതായത്, ഇവിടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹിദായത്തിനെ അള്ളാഹു തടഞ്ഞു വെക്കുകയല്ല, മറിച്ച് തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ധിക്കാരം, തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അന്ധമായ സമീപനം, വിശുദ്ധ ഖുർആനിന് കാതുകൊടുക്കാതെ, അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാതെ, ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ മനോഭാവം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ സമാനമായ പരാമർശങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം ഫിറഔൻ. ഫിറഔൻ എന്താണ് പറഞ്ഞത്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാകുന്നു നിങ്ങളുടെ ഉന്നതനായ റബ്ബ്, രക്ഷിതാവ്. ഞാൻ തന്നെ അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ധിക്കാര മനോഭാവത്തിന് അള്ളാഹു നൽകിയ ശിക്ഷയെക്കുറിച്ച് നമുക്കറിയാം. ഖാറൂനിനെ സംബന്ധിച്ച് തൻ്റെ കയ്യിൽ പണമുണ്ടായി എന്നുള്ളത് കൊണ്ട് ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ മിൻ ഇൻദി, എൻ്റെ സമ്പത്തിൽ എനിക്ക് ആരോടും ഒരു കടപ്പാടും ബാധ്യതയുമില്ല, ഇത് ഞാൻ എൻ്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും സമ്പാദിച്ചതാണ് എന്ന് അഹങ്കാരം പറഞ്ഞ ഖാറൂനിന് എന്താണ് സംഭവിച്ചത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ ഉണ്ടാക്കി പ്രളയം തുടങ്ങി മകനെ വിളിച്ചു, മോനെ നീ കപ്പലിൽ കയറ്, ഇർക്കബ് മാന, ഞങ്ങളുടെ കൂടെ നീ കപ്പലിലേക്ക് കയറ്. മകൻ പറഞ്ഞ ധിക്കാരത്തിൻ്റെ സ്വരം എന്തായിരുന്നു? ഖാല സആവി ഇലാ ജബലി അസ്മുനി മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആ വലിയ മലയിൽ അഭയം പ്രാപിച്ചു കൊള്ളാം എന്ന് ധിക്കാര മനോഭാവത്തോടുകൂടി സംസാരിച്ച നൂഹ് നബിയുടെ മകന് സംഭവിച്ച പര്യവസാനം എങ്ങനെയുള്ളതായിരുന്നു? ഇവിടെ ആരൊക്കെയാണോ പ്രവാചകന്മാരുടെ വിളികൾക്ക് കാതുകൊടുക്കാതെ, വിശുദ്ധ ഖുർആനിൻ്റെ മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുക്കാതെ, അള്ളാഹുവിനെ ഭയപ്പെടാതെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചത്, അവർക്ക് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീലു വെക്കുന്നു, അള്ളാഹു അവരുടെ കണ്ണുകൾക്കൊരു മൂടിയിടുന്നു, അള്ളാഹു അവരുടെ കാതുകൾ മൂടിവെക്കുന്നു, പിന്നെ അവരുടെ കണ്ണിലേക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം എത്തുകയില്ല, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം എത്തുകയില്ല, അവരുടെ കാതുകളിലേക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അറിയാനുള്ള ശബ്ദം എത്തുകയില്ല. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഈ ആയത്തുകളിലൊക്കെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, സൂറത്തു അൽ ബഖറയിലെ രണ്ടാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് മുനാഫിഖുകളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അവിടെ സൂചിപ്പിച്ച വാചകങ്ങൾ, അല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ, ഇതേ ആശയമാണ്. അല്ലദീന കഫറു, അവിശ്വാസികൾ, സവാഉൻ അലൈഹിം, അവർക്ക് സമമാണ്. അഅൻദർതഹും അം ലം തുൻദിർഹും, നീ അവരെ താക്കീതു ചെയ്താലും ഇല്ലെങ്കിലും, ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഖുർആൻ പല സന്ദർഭങ്ങളിൽ അങ്ങനെ പറഞ്ഞു. അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹു കാഴ്ച നൽകിയത്, അള്ളാഹു കേൾവി നൽകിയത്, അള്ളാഹു ബുദ്ധിശക്തി നൽകിയത് സത്യത്തെ കണ്ടെത്താനാണ്, ഹിദായത്തിനെ അന്വേഷിക്കാനാണ്, സ്വർഗത്തിലേക്കുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. എന്നാൽ അങ്ങനെ അതിനൊന്നും കണ്ണും കാതും ബുദ്ധിശക്തിയും ഉപയോഗിക്കാത്ത ആളുകളെ സംബന്ധിച്ചാണ് ലഹും ഖുലൂബിയ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല, അവർക്ക് കേൾവിശക്തിയുണ്ട് അതുകൊണ്ട് അവർ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, അവർക്ക് കാഴ്ചശക്തിയുണ്ട് അതുകൊണ്ട് അവർ കാണേണ്ടത് കാണുന്നില്ല. ഉലായിക്കല്ലാം ബൽഹും അവൽ, അവർ കാലികളെപ്പോലെയാണ്, അവർ അതിനേക്കാൾ അധപ്പതിച്ചവരാണ്, അവർ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹങ്ങൾ ചോദിച്ചറിയാൻ സംസാരശേഷി, കേട്ടു മനസ്സിലാക്കാൻ കേൾവിശക്തി, കണ്ടറിയാൻ കാഴ്ചശക്തി, ചിന്തിച്ചു മനസ്സിലാക്കാൻ ബുദ്ധിശക്തി, അതിനെക്കുറിച്ചൊക്കെ പരലോകത്ത് ചോദ്യം ചെയ്യും. ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിങ്ങളുടെ കേൾവിശക്തി, നിങ്ങളുടെ കാഴ്ചശക്തി, നിങ്ങളുടെ ബുദ്ധിശക്തി, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. എന്നാൽ അതൊന്നും ഉപയോഗിക്കാതെ അന്ധമായി മതത്തെ എതിർക്കുന്നവർ, അന്ധമായി അള്ളാഹുവോട് ധിക്കാരം പറയുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് സത്യത്തിലെത്തിപ്പെടാനുള്ള വഴികളെ അള്ളാഹു അടച്ചുകളയും. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ. അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീലുവെക്കും, അവരുടെ കണ്ണുകൾക്ക് അള്ളാഹു മൂടിവെക്കും, അവരുടെ കേൾവിശക്തിക്ക് അള്ളാഹു സീലുവെക്കും, അവരുടെ കണ്ണുകൾക്ക് മുകളിൽ അള്ളാഹു ഒരു മൂടിയിടും, അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനസിലെ 96-97 ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, ഇന്നല്ലദീന ഹഖത് അലൈഹിം കലിമതു റബ്ബിക ലാ യുഅ്മിനൂൻ. അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായവർ അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. വലൗ ജാഅത്ഹും കുല്ല് ആയത്തിൻ, അവർക്ക് എല്ലാ ദൃഷ്ടാന്തങ്ങളും വന്നു കിട്ടിയാലും ശരി, വിശ്വസിക്കാതിരിക്കാൻ അവർ ന്യായങ്ങൾ പറയും. പ്രവാചകനോട് ചോദിച്ചിരുന്നു, എന്താണ് പ്രവാചകരെ മുഹമ്മദെ, നീയൊന്ന് ആകാശത്തേക്ക് കയറിപ്പോകാത്തത്, ഞങ്ങൾക്കൊരു പുസ്തകം കൊണ്ടുവന്നു തരൂ. ഇങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ, തന്നിഷ്ടമനുസരിച്ച് ജീവിക്കാൻ, ഹിദായത്തിൽ നിന്ന് തെന്നിമാറി നിൽക്കാൻ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് സത്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ആളുകളാണ് അവർ. വേദഗ്രന്ഥത്തിൻ്റെ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 145-ാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ച വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വല ഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബലതക. പ്രവാചകരെ, വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾക്ക് എല്ലാ ദൃഷ്ടാന്തങ്ങളും നീ കൊണ്ടുവന്നു കൊടുത്താലും അവരൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്. നമ്മൾ വിനയമുള്ളവരാവുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, റബ്ബിനെ ഭയന്ന് ജീവിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഹിദായത്ത് കണ്ടെത്താൻ സാധിക്കും. റബ്ബിൻ്റെ ഹിദായത്തിനോട്, സത്യത്തോട്, വിശുദ്ധ ഖുർആനിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ധിക്കാരപരമായ സമീപനങ്ങൾ തൻ്റെ ഐഹിക ലാഭത്തിനു വേണ്ടി, ദേഹേച്ഛയ്ക്ക് വേണ്ടി സ്വീകരിക്കുകയും ചെയ്താൽ അവൻ അതിന് ഖേദിക്കേണ്ടി വരുമെന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം. അടുത്ത ആയത്തിൽ ആർക്കാണ് ഇവിടെ മുന്നറിയിപ്പ് ഉപകാരപ്പെടാത്ത, എത്ര താക്കീതു ചെയ്താലും വിശ്വസിക്കാത്ത ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആർക്കാണ് മുന്നറിയിപ്പ് പ്രയോജനപ്പെടുക, ആർക്കാണ് ഇൻദാർ ഉപകാരപ്പെടുക, അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇന്നമാ തുൻസിറു മനിത്തബഅ ദിക്ര. ഉത്ബോധനത്തെ ആരാണോ പിൻപറ്റുന്നത് അവരെയാണ് പ്രവാചകരെ നിങ്ങൾ താക്കീതു ചെയ്യേണ്ടത്. വഖശിയ റഹ്മാൻ ബിൽ ഗൈബ്, അദൃശ്യമായിക്കൊണ്ട് പരമകാരുണികനെ ഭയപ്പെടുകയും ചെയ്തവരെ. രണ്ട് ഗുണങ്ങളാണ് ഇവിടെ അള്ളാഹു പഠിപ്പിച്ചത്. ഒന്ന്, ഉത്ബോധനത്തെ പിൻപറ്റുക. രണ്ടാമത്തേത്, റബ്ബിനെ പേടിച്ചു ജീവിക്കുക. ഈ രണ്ട് ഗുണങ്ങളുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഹിദായത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക. ഇവിടെ ഉത്ബോധനത്തെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ഖ് സഅദി തൻ്റെ തഫ്സീറിൽ, മനിത്തബഅ ദിക്ര, ഉത്ബോധനത്തെ, ദിക്റിനെ പിൻപറ്റുന്നവർ, അദ്ദിക്റു വഹുവൽ ഖുർആനുൽ അസീം. ദിക്ര എന്നാൽ അത് മഹത്തായ ഖുർആനാകുന്നു, അഥവാ ഖുർആനിന് കാതുകൊടുക്കുക, അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കൊരു വില കൽപ്പിക്കുക, റബ്ബിൻ്റെ വാക്കുകൾക്ക് ചെവിയോർക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഹിദായത്തിൽ എത്തിപ്പെടാൻ കഴിയും. രണ്ടാമത്തേതോ, റബ്ബിനെ ഭയപ്പെടുക. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരാൾ എനിക്ക് മുകളിലുണ്ട്, അവൻ്റെ തൃപ്തി നേടിയെടുക്കേണ്ടതുണ്ട്, അവൻ എന്നെ കാണുന്നു എന്ന ചിന്തയുള്ള ആളുകൾക്ക് ഹിദായത്തിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ്. നമുക്ക് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും ഈ ഇതേ ആശയം ആവർത്തിച്ചു പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമാ തുൻദിറുല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായിക്കൊണ്ട് തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരെയാണ് പ്രവാചകരെ താങ്കൾ താക്കീതു ചെയ്യേണ്ടത്. സൂറ അൽ ഫാത്തിറിലെ ആയത്താണത്. സൂറത്തു ആബസയിലെ രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് ആ ആയത്ത് അധ്യായത്തിന്റെ അവതരണ പശ്ചാത്തലത്തെ സംബന്ധിച്ചുള്ള ചരിത്രമറിയാം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്സൂം റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ മക്കയിലെ മുശ്രിക്കുകളോട് പ്രവാചകൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്സൂം റളിയല്ലാഹു അൻഹുവിന്റെ ആ സമയത്തുള്ള ആഗമനം ഇഷ്ടപ്പെട്ടില്ല. അവിടെ അല്ലാഹു ആർക്കാണ് പ്രവാചകരെ നിങ്ങളുടെ സംസാരവും ദഅവത്തുമൊക്കെ ഉപകാരപ്പെടുക, പ്രവാചകൻ അള്ളാഹുവോടെ പ്രവാചകനെ പഠിപ്പിച്ച പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം. വഹുവ യഖ്ഷ, അവൻ ഭയപ്പെടുന്നു, റബ്ബിനെ ഭയപ്പെടുന്നവനാണ് ഇൻദാറ് ഉപയോഗപ്പെടുക, തബ്ശീർ ഉപകാരപ്പെടുക എന്ന് ധാരാളം സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിം വഅജ്രിൻ കരീം, അവർക്കാകുന്നു അങ്ങനെ ഖുർആനിനെ പിൻപറ്റി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് പാപമോചനമുള്ളത്, അള്ളാഹുവിന്റെ ഉദാരമായ പ്രതിഫലവുമുള്ളത്. അടുത്ത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഇന്ന നഹ്നു നുഹ്യിൽ മൗത, ഇന്ന തീർച്ചയായും നാം ആകുന്നു, നുഹ്യി ഹയാത്താക്കുന്നവൻ ജീവിപ്പിക്കുന്നവൻ, അൽ മൗത്ത മൗത്തായവരെ മരിച്ചവരെ, വനക്തുബു നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു, മാ ഖദ്ദമു അവർ ചെയ്തു വച്ചതിനെ, വ ആസാറഹും അതിൻ്റെ പ്രതിഫലനങ്ങളെയും, വകുല്ല ഷൈഇൻ എല്ലാ കാര്യങ്ങളും, അഹ്സൈനാഹു നാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, ഫി ഇമാമിൻ മുബീൻ വ്യക്തമായ ഒരു രേഖയിൽ. ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഒന്ന് പരലോകത്തെക്കുറിച്ച് സൂചിപ്പിച്ചു, മരിച്ചുപോയവരെ അള്ളാഹു ജീവിപ്പിക്കും. ആ ദിവസത്തേക്ക് വേണ്ടി വനക്തുബു നാം രേഖപ്പെടുത്തുന്നു, മാ ഖദ്ദമു അഥവാ മനുഷ്യന്റെ അമലുകൾ, മനുഷ്യൻ ചെയ്തു വെച്ച എല്ലാ അമലുകളും അള്ളാഹു

0: നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒരാൾ ഒരു പള്ളി കയറ്റിയാൽ, ഒരാളെ ഹിദായത്തിലേക്ക് ദഅവത്ത് നടത്തിയാൽ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തിയാൽ, ഷെയ്ഖ് സഅദി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ദഅവാ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യമൊക്കെ എടുത്തു വിശദീകരിക്കുന്നുണ്ട്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ, ഒരാൾ ഇസ്ലാമിൽ ഒരു നല്ല കാര്യത്തിന് മാതൃക കാണിച്ചാൽ, ഫലഹു അജുറുഹ കാന ലഹു അജുറുഹ, അവൻക്കതിന്റെ പ്രതിഫലമുണ്ട്. വ അജുറു മൻ അമില ബിഹ, ആ നന്മ സമൂഹത്തിൽ എത്ര കാലം ആവർത്തിക്കപ്പെടുന്നുവോ, എത്ര നൂറ്റാണ്ടുകൾ ആ നന്മ ആളുകൾ ആ മാതൃക അനുസരിച്ച് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കുല്ലശൈഇൻ, എല്ലാ കാര്യങ്ങളും അഹ്സൈനാഹു, നാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരു രേഖയിൽ. ഇവിടെ ഇമാമും മുബീൻ എന്ന് പറഞ്ഞാൽ ലൗഹൽ മഹ്ഫൂദിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആയത്തുകളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ഹിദായത്ത് ലഭിക്കാൻ പ്രാർത്ഥനാ മനസ്സോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, ഖുർആനിന്റെ ഹൃദയം, സൂറത്ത് യാസീനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
2: ഇമെയിൽ hello@peaceradio.com, phone 9020840840.
3: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ് കൂട്ടുകാരോടൊപ്പം ഇന്ന് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, മാനവമോചനത്തിന് മാർഗദീപമായി വിശുദ്ധ ഖുർആൻ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഖുർആനിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കുരുന്നുമക്കളെ മാടി വിളിക്കാൻ പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ് മണിക്കൂറുകളോളം കാത്തിരുന്ന അവസരം നേടി ഒരു കോൾ കണക്റ്റഡ് ആവുമ്പോൾ തെല്ലും ആവലാതികൾ ഇല്ലാതെ ക്വിസ് മാസ്റ്ററിലൂടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് കേൾക്കാൻ വല്ലാത്തൊരു അനുഭൂതിയാണ്. ടെലിക്യൂസ് തുടങ്ങുകയാണ്. ഒന്നാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും
5: വറഹ്മത്തുള്ളാ.
4: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആസിയ മുഹമ്മദ് സാലി. മാഷാല്ലാ. മോളെ എവിടെ നിന്നാണ് വിളിക്കുന്നത്? മോളെ
5: മക്ക.
4: മക്കത്താണ് അല്ലേ? നമ്മുടെ നാട്ടിലെവിടെയാ?
5: ആലപ്പുഴ.
4: ആലപ്പുഴ. മാഷാല്ലാ. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? മോളെ ഒന്നാം ക്ലാസ്സിലാ? ഓക്കെ ഓക്കെ, നല്ല ഉഷാറായിട്ട് പറയണട്ടാ. മാഷാല്ലാ. മോളെ അസിയ മോളെ പിന്നെ ഏതെല്ലാം സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്? തബാറക് ജുസ് ഫുള്ളായിട്ട്
5: പഠിച്ചിട്ടുണ്ടാ?
4: അപ്പോ അമ്മാ ജുസും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മാഷാല്ലാ ബറക്കല്ലാ ഫീക്. അപ്പൊ ഞാൻ ഇന്ന് മാഷാല്ലാ ഒന്നാമത്തെ ചോദിക്കട്ടെ. വളരെ നന്നായിട്ട് ഉത്തരം പറയണട്ടാ. ഖദ് അഫ്ലഹ മൻ സക്കാഹ. മാഷാല്ലാ, വളരെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. ഓക്കെ ഓക്കെ മാഷാല്ലാ. ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ കേട്ടോ.

0: മോൾക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ നല്ല രൂപത്തിൽ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഒരു വാക്ക് മാത്രമാണ് ചോദിക്കുക, അതിൻ്റെ ബാക്കി ഓതണം. ഓക്കെ, ഇൻഷാല്ല. ലനാ ലൽ ആഖിറത
1: വൽഊല. കേട്ടില്ല.
0: ലനാ ലൽ ആഖിറത. ഹലോ.
1: ലനാ വൽ ആഖിറത വൽഊല ഫഅൻദർതുകും നാറൻ തലഫ ലാ യസ്ലഹ ഇല്ല അഷ്ഖ
0: മാഷാ മാഷാ. മതി മോളെ, സിയമോൾ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ല. ഓക്കെ, മാഷാ. ഇനി അവസാനത്തെ ചോദ്യം. ഓക്കെ, അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി ചോദിക്കാണ്. പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? മാഷാ. ഏത് പ്രോഗ്രാം നന്നായിട്ട് കേൾക്കുന്നത്? നല്ല മോളാണ് അപ്പോ. മാഷാല്ലാഹി ബാരിക് ഫീക്. ഓക്കെ, അവസാനത്തെ ചോദ്യം. ഓക്കെ, ഇൻഷാല്ലാ. ഈ ചോദ്യത്തിന് കൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മോള് നന്നായിട്ടൊരു പാട്ട് പാടേണ്ടി വരും. ഇൻഷാല്ലാ. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്.
1: فأما
0: الإنسان إذا ما ابتلاه ربه فأكرمه
1: ونعمه فيقول ربي أهانا.
0: أكرمن. وأما إذا
1: كلا بل تكذب.
0: وأما إذا ما ابتلاه فقدر عليه رزقه.
1: فيقول ربي أهانا.
0: كلا بل لا تكرمون اليتيم.
1: كلا بل لا تكرمون اليتيم ولا تحاطون على طعام المسكين.
0: اوكي مادي مولاي. ما شاء الله ما شاء الله. വളരെ നന്നായിട്ടുണ്ട് ട്ടോ. അൽഹംദുലില്ലാ. വല്ലാഹി ബാരി ഫീക്. വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, മാഷാല്ലാ. ഇനി മോളര് നേരത്തെ പറഞ്ഞ കാര്യം പൂർണ്ണമാക്കണം. എന്താണ് സമ്മാനം വേണ്ടേ? പീസ് റേഡിയോ നൽകുന്ന നല്ല അടിപൊളി സമ്മാനം ഉണ്ടാവും ഇൻഷാല്ലാ. എന്നാ പൂമരത്താണേലും നല്ലൊരു പാട്ട് പാടിക്കേ.

0: همك
1: ما شاء الله.
0: قبل ما اسمع نداء احبك احبك صوتي مع السداد.
1: ما شاء الله ما شاء الله بارك الله فيك. മഷാല്ല, പറഞ്ഞതും ചോദിച്ചതുമായ എല്ലാ കാര്യത്തിനും കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നു. ഇൻഷാല്ല പീസ് റേഡിയോ നല്ലൊരു സമ്മാനം നൽകും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മക്കത്ത് നിന്നും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആസിയ മുഹമ്മദ് അലി എന്ന പൊന്നുമോളാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയുകയും ഉത്തരം പറയുകയും അതോടൊപ്പം പീസ് റേഡിയോയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിത്തരികയും ചെയ്ത മോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് അടുത്ത കോളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: തനീഷ ഫാത്തിമ.
1: സനീഷ ഫാത്തിമ അല്ലേ? ഓക്കെ, മാഷാല്ലാ. മോളെ എവിടെയാണ് വീട്?
2: ബഹ്റൈൻ.
1: ബഹ്റൈൻ അല്ലേ? ഇവിടെ നാട്ടിൽ എവിടെയാ?
2: മാംഗ്ലൂർ.
1: മാംഗ്ലൂർ. ഓക്കെ, മാഷാല്ലാ. മോളെ പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോയില് അതുപോലെ ഖുർആൻ ചാനലിലെ പ്രോഗ്രാമുകളൊക്കെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഏത് പ്രോഗ്രാമാണ് മോള് കേൾക്കാറുള്ളത്? ഹലോ, ഹിഫ്സുൽ ഖുർആൻ. ഓക്കെ ഓക്കെ, മാഷാല്ലാ. അപ്പൊ ഖുർആനൊക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കലുണ്ട് അല്ലേ? ഓക്കെ, മാഷാല്ലാ ബറക്കല്ലാ. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മള് ഏത് ഭാഗമാണ് ചോദിക്കുന്നത് അറിയാ? ഏത് ഭാഗമാണ്? ഓക്കെ, മാഷാല്ലാ. നാസ്തു അലഖ് അല്ല, സൂറത്തുൽ അഅല വരെയാണ് കേട്ടാ. മോൾക്ക് മാറിയതായിരിക്കും അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കണേ. ഓക്കെ, ഖദ അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹ ഫസല്ല. ബാക്കി ചോദിക്കാം മോളെ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം بل تؤثرون الحياة الدنيا إن هذا لفي الصحف الأولى
1: والآخرة والآخرة
2: وللآخرة والأولى
1: والآخرة خير خير وأبقى
2: وللآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى.
1: أوكي ما شاء الله വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. മോൾക്ക് എന്തോ പ്രയാസമുണ്ടോ? പ്രയാസമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ, നല്ല ശ്രദ്ധിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ആൻസർ പറയണേ.
2: ഓക്കെ,
1: ഇൻഷാല്ലാ ഇൻഷാല്ലാ. രണ്ടാമത്തെ ചോദ്യം, അലം യജിദിക യതീമൻ ഫആവാ.

0: إلى فلا تنهر، وأما بنعمة ربك فحدث.
1: മാഷാ മാഷാ, നല്ല ഉഷാറായിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിനും വളരെ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു. ഇൻഷാ അള്ളാ, ഇനി അവസാനത്തെ ചോദ്യം ഓക്കെ. ഈ ചോദ്യത്തിനു കൂടി മോള് ആൻസർ ചെയ്താൽ ഇൻഷാ അള്ളാ പീസ് റേഡിയോ നല്ലൊരു സമ്മാനം നൽകും. ഓക്കെ ഇൻഷാ അള്ളാ. ഈ ചോദ്യം വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ആൻസർ പറയണം. ഓക്കെ, ഞാൻ ചോദിക്കുന്ന സൂറത്തിൽ നിന്നും അതേ രൂപത്തിൽ അധികം ആളുകൾക്കും തെറ്റുവരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ.
0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീ, ഒന്നും കൂടി ക്വസ്റ്റ്യൻ.
1: ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ. അത് ഞാൻ പറഞ്ഞതുപോലെ മാറിപ്പോയി. ഒന്നാമത്തെ ആയത്തിലേക്ക് പോയി. കണ്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മോള്. ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. ഞാൻ നടുവിൽ നിന്നാണ് ചോദിച്ചത്, പക്ഷെ തിരിച്ച് ഒന്നാമത്തെ ആയത്തിലേക്ക് മാറിപ്പോയി. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നം.
0: ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഖാലിദീന ഫീഹാ ഉലൈക ഹും
1: ശർറുൽ ബറിയ.
0: ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാതി ഉലൈക ഹും ഖൈറുൽ ബറിയ.
1: ഓക്കെ ഓക്കെ, മാഷാല്ലാ, മതി മോളെ. സനിഷ മോൾ, ഓക്കെ മതി കേട്ടാ, വളരെ നന്നായിട്ടുണ്ട്. ഹലോ, ആ മോള് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ കേട്ടോ. അപ്പം മോൾ ഓതിയില്ലേ, ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ എന്ന് പറയരുത് കേട്ടാ. നാറി എന്ന് ഇങ്ങനെ നമ്മൾ അറബിയിലെ റാഇന് കെസിർ വന്നാൽ നാറി എന്ന് പറയില്ല കേട്ടാ, രി എന്നാണ് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ അരി തരി എന്നൊക്കെ പറയില്ലേ, ഇതേ രൂപത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫീ നാരി ജഹന്നം എന്നാണ് പറയേണ്ടത്. ഓക്കെ, അതുപോലെ ഷറുൽ ബരി, നാറി അല്ല നാരി പറഞ്ഞേ. മാഷാല്ലാ മാഷാല്ലാ, ഓക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്രാവശ്യം നമ്മുടെ ടെലിക്യൂസിൽ പങ്കെടുക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു വരണം. ഓക്കെ, വളരെ ഉഷാറായിട്ടുണ്ട് എന്നാലും അൽഹംദുലില്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ ശ്രോതാക്കളെ, നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സനീഷ ഫാത്തിമ ബഹ്റൈനിൽ നിന്നും. മാഷാല്ലാ, സനീഷ മുഹമ്മദ് കൃത്യമായിട്ടും ഉത്തരങ്ങൾ പറയുകയും സമ്മാനത്തിന് അർഹയായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കോൾ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മിദ്ഹ.
1: മിദ്ഹ, ഓക്കെ. മിദ്ഹ എവിടെ നിന്നാണ് വിളിക്കുന്നത് മോളെ? പറവണ്ണ. ഏത് ക്ലാസ്സിലാണ്? അഞ്ചാം ക്ലാസ്സിൽ. ഓക്കെ മാഷാല്ലാ. ഇതിനു മുമ്പ് ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആ മാഷാല്ലാ, ട്രൈ ചെയ്യാറുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ മോൾക്ക് ഇന്ന് എന്തായാലും കിട്ടി, ഇതോടൊപ്പം സമ്മാനവും ലഭിക്കണം വേണ്ടേ. ഇൻഷാല്ലാ. നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് അറിയോ? ആ സൂറത്തുൽ ആയല മുതൽ സൂറത്തുൽ നാസ് വരെ എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും?
2: മൂന്ന് ചോദ്യങ്ങൾ.
1: ഓക്കെ ഇൻഷാല്ലാ. അപ്പോ വളരെ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് മോള് നിൽക്കുന്നത് അല്ലേ?
2: അതെ
1: ഇൻഷാല്ലാ. അപ്പോ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ബാക്കി ചോദിക്കോളൂ, ഒന്നും കൂടെ പറയണോ? يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد
2: ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي.
1: മാഷാല്ലാ, വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നു ഒന്നാമത്തെ ചോദ്യത്തിന്. വളരെ ശ്രദ്ധയോടുകൂടി, ഒരു പേടിയോ ബേജാറോ ഒന്നും വേണ്ട. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാണ്
2: കേട്ടാ.
1: وَوَجَدَكَ ضَالًّا فَهَدَى
2: وَوَجَدَكَ عَائِلًا فَأَغْنَى
1: فَأَغْنَى
2: فَأَغْنَى فَأَمَّا الْيَتِيمَ فَلَا تَقْهَرْ أَمَّا السَّائِلَ فَلَا تَنْهَرْ وَأَمَّا بِنِعْمَةِ رَبِّكَ فَحَدِّثْ.
1: ഓക്കെ, മാഷാല്ലാ, വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ, രണ്ടാമത്തെ ചോദ്യത്തിനും ആൻസർ ചെയ്തിരിക്കുന്നു. പക്ഷേ മോള് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻഷാല്ലാ നമ്മൾ ഖുർആനാണ് ഓതുന്നത്. വളരെ കൃത്യമായിട്ട് അക്ഷരങ്ങളും അതുപോലെ ഹർക്കത്തുകളൊന്നും തെറ്റില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടണം കേട്ടോ. നന്നായിട്ട് പഠിക്കണേ. ഓക്കെ, അല്ല അത് സാറല്ല, നത്തിങ് ടു വറി. ഓക്കെ, നന്നായിട്ട് വളരെ കൃത്യമായിട്ട് നിന്നു, ഒരു പ്രയാസമല്ല. ഇൻഷാ പീസ് റെഡി നല്ല അടിപൊളി സമ്മാനം നൽകും ഇൻഷാല്ലാ. ആ സമ്മാനം എനിക്ക് കിട്ടണം. മാഷാ അല്ലാ, വല്ലാഹി. ഓക്കെ, അപ്പൊ അവസാനത്തെ ചോദ്യം. ഓക്കെ, ഇൻഷാല്ലാ, ഇത് ഇൻഷാല്ലാ ഈ ചോദ്യം കൂടിയും ചോദിക്കും, അതോടൊപ്പം ആൻസർ നൽകും, അതോടൊപ്പം പേടിയൊക്കെ ഒന്ന് പോവാൻ നല്ലൊരു അടിപൊളി പാട്ടും മോള് പാടും ഇൻഷാല്ലാ. റെഡി അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ചോദിക്കട്ടെ ലാസ്റ്റ് ചോദ്യം. മാഷാല്ലാ, അപ്പൊ അതോടുകൂടി പേടിയൊക്കെ പോയി അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ മൂന്ന് ചോദ്യത്തിനും കൃത്യമായിട്ട് മോള് ആൻസർ ചെയ്തിരിക്കുന്നു. ഇനി ഇൻഷാല്ലാ നമ്മൾ പീസ് റേഡിയോ പിന്നെ പുറത്തു വിടുന്ന, അല്ലെങ്കിൽ മോള് കേട്ട് പരിചയമുള്ള, പീസ് റേഡിയോയിലൂടെ കേട്ട് പരിചയമുള്ള നല്ലൊരു പാട്ട് പാടിക്കേ. ഹലോ, ആ പാടിക്കോ. അല്ല, മോൾക്ക് ഇഷ്ടമല്ല, പാടിക്കോ. അനി അതാണെങ്കിൽ അത്.

0: ജനം കബറിലെത്തും മുമ്പ് ഈമാൻ കതക് മെല്ലെ തുറക്കണം, കലിമ ചൊല്ലി തിരിക്കണം, ഈ യാത്ര സഫലമാക്കണം.
1: ഓക്കെ, മാഷാല്ലാ, മതി മതി, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. ഓക്കെ,
0: ഹലോ.
1: ആ, അപ്പോൾ മിഥുഹ ശ്രദ്ധിക്കേണ്ടത്, ഇൻഷാല്ലാ മോൾക്കൊരു പ്രത്യേക കാര്യം മോളോട് ഉണർത്തുകയാണ്. മോളെ ശബ്ദം നല്ല ശബ്ദമാണ്, വളരെ നന്നായിട്ട് പാട്ട് പാടാൻ കഴിയും, ഖുർആൻ ഓതാൻ കഴിയും. അതോടുകൂടി ഇൻഷാല്ലാ നമ്മുടെ പീസ് റേഡിയോയിലൂടെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും 5:05, ഓക്കെ, 5:05 വൈകുന്നേരം സ്റ്റാർ ക്വസ്റ്റ് എന്നൊരു പ്രോഗ്രാം പീസ് റേഡിയോയിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റും, ഇന്നും അത് പ്രോഗ്രാം നടക്കും ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ അത് മോളത് കേൾക്കണം. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും സലാം.
1: പ്രിയ ശ്രോതാക്കളെ, ടെലിക്യുസിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മിഥുഹ എന്ന മോളാണ്, പറവണ്ണയിൽ നിന്നും മിഥുഹ എന്ന മോൾ. 3 ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയുകയും സമ്മാനത്തിന് അർഹയായിരിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് വേണ്ടി നല്ലൊരു പാട്ടുപാടി തന്നു. ഇൻഷാല്ലാ ഇതുപോലെ പീസ് റേഡിയോ ഖുർആൻ ചാനലിലൂടെ നടത്തുന്ന ടെലിക്വിസിലേക്ക് ആവും വിധം നമ്മുടെ മക്കളെ അതിലേക്ക് പങ്കെടുപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ഖുർആനിൻ്റെ വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വഴിയിലേക്ക് നമ്മുടെ മക്കളെ പരമാവധി കൊണ്ടുവരികയും ചെയ്യുക. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസ്. ഇന്നത്തെ ടെലിക്വിസിൽ കൂട്ടുകാരോടൊപ്പം സംസാരിച്ചത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരെമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
6: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
7: A'udhu billahi min ash-shaytanir rajim.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 61 മുതൽ 88 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ആസ്വദിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 150 മുതൽ 152 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയിലെ 150 മുതൽ 152 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീമിന്റെ സമയമാണിപ്പോൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 9-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്നത്തെ അത്തഹ്സീനിലൂടെ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ക്ലാസ് എടുക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. സൂറത്തുൽ ഹശറിലെ 9-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
4: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വല്ലദീന ദാലിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കണം, ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടത്. എന്നിരുന്നാലും വല്ലദീന എന്നോ അല്ല. വല്ലദീന നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. വല്ലദീന വാവിന് ശബ്ദുണ്ട്, അതുപോലെ ഹംസ ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരണം. തബവ്വ ഉദ്ദാറ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന, ഖുർആനെ സ്നേഹിക്കുന്ന ആളുകൾ ഇതൊക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഖുർആനിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം ആ ഭാഗമൊക്കെ, എന്നാലാണ് നമ്മളത് പാരായണത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയുള്ളൂ. തബവ്വ ഉദ്ദാറ വൽ ഈമാന, വല്ലീമാനല്ല, വൽ ഈമാന മിൻ ഖബ്ലിഹിം അല്ല. നൂൺ സാക്കിനയ്ക്ക് ശേഷം ഖാഫ് വന്നാൽ നൂണിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് ഇസ്തിഅല എൻ്റെ അക്ഷരമാണ്, അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ വരുന്ന ഗുന്ന അതും സ്വരഭാരത്തിലാക്കുവാൻ ശ്രദ്ധിക്കണം. മിൻ ഖബ്ലിഹിം ബാഇനെ ഖൽഖല ചെയ്യണം. മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന അല്ല, ഹ തൊണ്ടയുടെ മധ്യഭാഗം. യുഹിബ്ബൂന മൻ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്, ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. നൂനിനെ കൃത്യമായിട്ട് ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം. മൻ ഹാജറ ഇലൈഹിം വല സാക്കിന മീമിന് ശേഷം വ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ഇലൈഹിം വല വല യജിദൂന ജീമിന് കെസറാണ്. വല യജിദൂന അലം യജിദിക ഇത് കേട്ടിട്ടുണ്ടാവും. എലം യജിദി കെ തീമൻ, അവിടെയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഹറക്കത്തുകൾ തെറ്റിക്കാതെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. വല യജിദൂന ഫീ സുദൂരിഹിം സ ശ്രീ സു ഫീ സുദൂരിഹിം ഫീ സുദൂരിഹിം. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. കൃത്യമായിട്ട് നാവിൻ്റെ മധ്യഭാഗം മണ്ണാക്കിലേക്ക് ഉയർത്തി ഇസ്തിഇല നൽകിക്കൊണ്ട് ഉച്ചരിക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഫീ സുദൂരിഹിം ഹാജതൻ, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ. ഹാജത്ത് ഹാജത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ നമ്മൾ അങ്ങനെ തന്നെ ഓതി പറയരുത്. ഹാജത്തല്ല, ഫീ സുദൂരിഹിം ഹാജതൻ. ഹാജതമ്മിമ്മ തൻവീന് ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിക്കണം, ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഓതണം അവിടെ. ഹാജതമ്മിമ്മ ശേഷം മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. മിമ്മ ഊതു മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ കതിൽ നീട്ടാവുന്ന മദ്ദ്. മിമ്മ ഊതു വയുസിറൂന, വയുസിറൂന അല്ല ഥ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരക്ഷരമാണ്. ഥ ഒരിക്കലും സീനാവരുത്. യുസിറൂന അല്ല യുസിറൂന, വയുസിറൂന വയുസിറൂന. ഥ ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ അറ്റം അല്പം പുറത്തോട്ട്, മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട്, ദാലിനേക്കാൾ കൂടുതൽ വരണം. വയുസിറൂന അല അൻഫുസിഹിം, മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അടുത്ത പദത്തിൽ. അല അൻഫുസിഹിം, അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻഫുസിഹിം അൻഫുസിഹിം വലോ സാക്കിന മീമിന് ശേഷം വ, ഇവിടെയും മീമും വാവൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കുക. വലൗ കാന ബിഹിം ഖസാസ, ഖ തൊണ്ടയുടെ മുകൾ ഭാഗമാണ് ഖ, ശേഷം സ്വാദാണ്. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. ഖസാസ, ഇവിടെ ഖസാസ എന്ന് പറയരുത്, ഖസാസ. വലൗ കാന ബിഹിം ഖസാസ, നിർത്തുമ്പോൾ ഖസാസ. തായിന് സുക്കൂൻ നൽകിക്കൊണ്ട് ഹാഇൻ്റെ ശബ്ദം നൽകിക്കൊണ്ട് നിർത്തണം, ഖസാസ. വമൻ യൂഖ സാക്കിന നൂന് ശേഷം യാ, നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമൻ യൂഖ, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഷുഹ നഫ്സി, ഷുഹ ഷുഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ശബ്ദമുണ്ട്, വളരെയധികം ശ്രദ്ധിക്കണം. വമൻ യൂഖ ഷുഹ നഫ്സി ഫഉലായിക മദ്ദ് മുത്തസിൽ, ഫഉലായിക ഫഉലായിക എന്നായിരിക്കും ധാരാളം ആളുകളും പറയുക. ഹംസയൊന്നും കാണുന്നല്ല, ഫഉലായിക ഫഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് കോതിപ്പോവും. അങ്ങനെയല്ല, ഫഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, ഹംസയും ഹാഉം എല്ലാം വളരെ കൃത്യമായിട്ട് മഖർജ ശരിയാക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ ആറ് അക്ഷരങ്ങൾ, തൊണ്ടയുടെ താഴെഭാഗം എ ഹ, തൊണ്ടയുടെ മധ്യഭാഗം അ ഹ, തൊണ്ടയുടെ മുകൾ ഭാഗം ഗ ഖ, ഈ ആറ് അക്ഷരങ്ങളുടെ മഖ്റജ്, അതുപോലെ തന്നെ ഖാഫും എല്ലാം ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. سورة الحشر لي ഒൻപതാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈറ, ബാറകല്ലാഹു ഫീക്കും. ഇന്നത്തെ അത്തഹ്സീനിന്റെ എപ്പിസോഡിൽ സൂറത്തുൽ ഹശറിൽ നിന്നും ഒൻപതാമത്തെ ആയത്താണ് നമ്മൾ അൽഹംദുലില്ലാഹ് മനസ്സിലാക്കിയത്. നമ്മളോടൊപ്പം ഹാഫിദ് അബ്ദുൽ ശുക്കൂർ ആയിരുന്നു.
0: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക് അല്ലാ ഖൈറ, മാഷാ അല്ലാ. കിഡ്സ് ടൈമിൽ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തുൻ നംലിലെ 45 മുതൽ സൂറത്തുൽ ഖസസ്, സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുർ റൂം എന്നീ അധ്യായങ്ങളാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് സഊദ് അഷ്ഷുറൈം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
3: كأنهم حمر مستنفرة فرت من قسورة.
2: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട്, അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി.
5: വചനം 27.
6: അല്ലദീന, അതായത് യാതൊരു കൂട്ടർ, യൻഖുദൂന, അവർ ലംഘിക്കും, അഹ്ദല്ലാഹി, അല്ലാഹുവിൻ്റെ ഉത്തരവ്, അല്ലാഹുവിൻ്റെ കൽപ്പന, അല്ലാഹുവിൻ്റെ കരാർ, മിം ബഅദി, ശേഷമായി, മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ, വയഖ്തഊന, അവർ മുറിക്കുകയും ചെയ്യും, മാ അമറ, കൽപ്പിച്ചതിനെ, അല്ലാഹു, അല്ലാഹു, ബിഹി, അതിനെപ്പറ്റി, അയ്യൂസല, അത് ചേർക്കപ്പെടുവാൻ, വയുപ്സിദൂന, അവർ നാശമുണ്ടാക്കുകയും ചെയ്യും, ഫിൽ അർദി, ഭൂമിയിൽ, നാട്ടിൽ, ഉലായിക, അക്കൂട്ടർ, ഹും, അവർ തന്നെയാണ്, അൽ ഖാസിറൂന, നഷ്ടക്കാർ.

0: يوصل ويفسدون في الأرض أولئك هم الخاسرون.
1: അതായത് യാതൊരു കൂട്ടരെയല്ലാതെ അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അവനോടുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം അതിനെ അവർ ലംഘിക്കുന്നു. ചേർക്കപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതിനെ അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. ഭൂമിയിൽ അവർ നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇവരെ മാത്രമേ വഴിപിഴവിലാക്കുകയുള്ളൂ. അക്കൂട്ടർ തന്നെയാണ് നഷ്ടക്കാർ.
2: 26, 27 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
3: കപടവിശ്വാസികളെപ്പറ്റി തീയിൻ്റെയും മഴയുടെയും ഉപമകൾ മുമ്പ് വിവരിച്ചുവല്ലോ. അതുപോലെ ചില സന്ദർഭങ്ങളിൽ ഈച്ച, എട്ടുകാലി മുതലായവയെയും ഖുർആനിൽ ഉപമകളാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്തതാണ് ഇതൊക്കെയെന്ന് കപടവിശ്വാസികൾ ആരോപിച്ചിരുന്നു. അതിന് മറുപടിയാണ് ഈ വചനങ്ങളിലുള്ളത്. ഉപമയിലും ഉദാഹരണത്തിലും അടങ്ങിയ തത്വങ്ങളും സാദൃശ്യ ബന്ധങ്ങളും മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കലാണല്ലോ അവകൊണ്ട് ഉദ്ദേശ്യം. ഉപമയായി എടുത്തുകാട്ടിയ വസ്തുവിൻ്റെ ചെറുപ്പ വലുപ്പത്തിനോ സ്ഥാനപദവികൾക്കോ അതിൽ പ്രസക്തിയില്ല. ഒരു കൊതുകിനെപ്പോലെ നിസ്സാരമായ വല്ല വസ്തുവിനെയോ അതിനേക്കാൾ ഉപരിയായ മറ്റു വല്ല വസ്തുവിനെയോ ഉപമയായി എടുക്കുന്നതിൽ അള്ളാഹുവിന് ലജ്ജയൊന്നുമില്ല എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉപമയാക്കപ്പെട്ട വസ്തുവെപ്പറ്റി ആരായാതെ ആ ഉപമയിൽ അടങ്ങിയ തത്വരഹസ്യങ്ങളും വിജ്ഞാനങ്ങളും കരസ്ഥമാക്കുവാൻ ശ്രമിക്കുകയായിരിക്കും ചെയ്യുക. നേരെ മറിച്ച് അവിശ്വാസികൾ ഇതെന്തൊരു ഉപമയാണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശ്യം എന്നൊക്കെ പരിഹസിച്ചു തൃപ്തി അടയുകയും ചെയ്യും. ഇവരോടുള്ള പ്രതിഷേധവും താക്കീതുമാണ് യുദില്ലു ബിഹി കസീറം വയഹദി ബിഹി കസീറ, അഥവാ അതുമൂലം പലരെയും അവൻ വഴിപിഴവിലാക്കുകയും പലരെയും നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു എന്ന വാക്യം. അതായത് കപടവിശ്വാസികളും സത്യനിഷേധികളുമായുള്ളവർക്ക് അവരുടെ ദുർമാർഗവും നിഷേധവും വർദ്ധിക്കുവാനും സത്യവിശ്വാസികളുമായുള്ളവർക്ക് അവരുടെ സന്മാർഗവും വിശ്വാസവും വർദ്ധിക്കുവാനും അത് കാരണമായിത്തീരുന്നു. ഈ രണ്ടിൽ ഏതിലാണ് തങ്ങൾ ഉൾപ്പെടേണ്ടതെന്ന് അവർ ആലോചിക്കട്ടെ എന്നാണ് ഇതിലുള്ള സൂചന. ഒരു ന്യായമായ മാനദണ്ഡമൊന്നും കൂടാതെ ഏതെങ്കിലും കുറേ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലും വേറെ കുറേ ആളുകളെ ദുർമാർഗത്തിലും ആക്കുമെന്നല്ല ആ വാക്യത്തിൻ്റെ താല്പര്യമെന്നും രണ്ടിനും ഒരു മാനദണ്ഡം അവൻ നിശ്ചയിച്ചിട്ടുണ്ടെന്നും തൊട്ടവാക്യത്തിൽ തന്നെ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതെ, വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അഥവാ തോന്നിയവാസികളെയല്ലാതെ അതുമൂലം അവൻ വഴിപിഴവിലാക്കുകയില്ല. അപ്പോൾ നേർവഴിയിലാക്കുന്നത് ആരെയായിരിക്കുമെന്ന് പിന്നെ പ്രസ്താവിക്കേണ്ടതില്ലല്ലോ. യഥാർത്ഥ മാർഗം വിട്ട് തെറ്റിപ്പോകൽ, കൽപ്പന ധിക്കരിക്കൽ, തോന്നിയവാസം, തെമ്മാടിത്തം, ദുർനടപ്പ് എന്നൊക്കെ അർത്ഥങ്ങളുള്ള ഫിസ്ഖ്. ഫിസ്ഖിൻ്റെ കർത്തൃനാമമാണ് ഫാസിഖ്. ഭാഷാർത്ഥം നോക്കുമ്പോൾ വിശ്വാസികളിലും അവിശ്വാസികളിലും കപടവിശ്വാസികളിലും ഫാസിഖുകൾ ഉണ്ടാവാം. എല്ലാവരെ കുറിച്ചും ഖുർആനിൽ അത് ഉപയോഗിച്ച് കാണാവുന്നതുമാണ്. മതശാസനകൾ ലംഘിച്ചുകൊണ്ട് മതത്തിൻ്റെ അച്ചടക്കം പാലിക്കാത്തവരെ പറ്റിയാണ് പൊതുവിൽ അതിൻ്റെ ഉപയോഗം. ഇവിടെ വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അഥവാ അതുകൊണ്ട് തോന്നിയവാസികളെയല്ലാതെ വഴിപിഴവിലാക്കുകയില്ല എന്ന് പറഞ്ഞത് അവിശ്വാസികളെ ഉദ്ദേശിച്ചാണെന്ന് വെക്കുവാനാണ് സാധ്യത. 27 വചനത്തിൽ അവരുടെ ദുർഗുണങ്ങൾ വിവരിച്ച ശേഷം അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നും അതേ ദുർഗുണങ്ങളുള്ളവരെ പറ്റി സൂറത്തു റഅദിന്റെ 25 ആയത്തിൽ ഉലായിക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, അഥവാ അക്കൂട്ടർക്ക് തന്നെയാണ് ശാപം, അവർക്ക് തന്നെയാണ് ചീത്ത ഭവനവും എന്നും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഇത് മനസ്സിലാക്കാവുന്നതാണ്. തോന്നിയവാസികളുടെ 3 ദുസ്സമ്പ്രദായങ്ങളാണ് അള്ളാഹു വിവരിച്ചത്. 1, അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അവനോടുള്ള കരാർ ലംഘിക്കൽ. 2, ചേർക്കുവാൻ കൽപ്പിക്കപ്പെട്ട ബന്ധം മുറിക്കൽ. 3, ഭൂമിയിൽ നാശമുണ്ടാക്കൽ. അഹദ് എന്ന പദത്തിനാണ് ഉത്തരവ് എന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. സന്ദർഭവും തൊട്ടു നിൽക്കുന്ന അവ്യയങ്ങളുടെ സ്വഭാവവും അനുസരിച്ച് അതിന് പല അർത്ഥങ്ങളും വരാം. ഉടമ്പടി, കരാർ, ഒസിയത്ത്, ആജ്ഞ, ഉത്തരവ്, കൽപ്പന, പ്രതിജ്ഞ, പരിചയം, ഉത്തരവാദം, കാലം എന്നും മറ്റും. സാമാന്യമായി പറഞ്ഞാൽ അള്ളാഹു ഉത്തരവിട്ടതും നിറവേറ്റുവാൻ മനുഷ്യൻ കടപ്പെട്ടതുമായ കാര്യം എന്നാണ് ഇവിടെ ഉദ്ദേശ്യം. പല മഹാന്മാരും പ്രസ്താവിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അഹദുല്ലാ രണ്ടു പ്രകാരത്തിലുണ്ട്. 1, മനുഷ്യരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള വിശേഷബുദ്ധിയും പ്രകൃതി ദൃഷ്ടാന്തങ്ങളും മുഖേനയുള്ള ഉത്തരവ്. അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, ആരാധ്യത മുതലായവ ഗ്രഹിക്കുവാനും അംഗീകരിക്കുവാനും മനുഷ്യൻ ഇതുമുഖേന സ്വയം ബാധ്യസ്ഥനാകുന്നു. ഈ ബാധ്യത നിറവേറ്റാത്ത പക്ഷം മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉത്തരവ് ലംഘിച്ചവനും അവനോടുള്ള കടമ ലംഘിച്ചവനുമാകുന്നു. എല്ലാത്തരം അവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവർ തന്നെ. രണ്ട്, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അസാധാരണ ദൃഷ്ടാന്തങ്ങൾ എന്നിവ മുഖേനയുള്ള ഉത്തരവ്. വേദക്കാരിലുള്ള അവിശ്വാസികളും കപടവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവരാകുന്നു. കപടവിശ്വാസികൾ ആദ്യം ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം ഏറ്റുപറയുന്നതോടുകൂടി തൗഹീദും പ്രവാചകത്വവും തങ്ങൾ സ്വീകരിച്ചുവെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ അഹദുല്ലാ അഥവാ അള്ളാഹുവിൻ്റെ ഉത്തരവ് കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണമായി, ഒന്ന്, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ സന്തതികൾ അള്ളാഹുവാണ് തങ്ങളുടെ റബ്ബ് എന്ന് ആത്മീയ ലോകത്ത് വച്ച് സമ്മതിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതായി സൂറത്ത് അഅ്റാഫിൻ്റെ 172 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരം അഅ്റാഫിൽ വെച്ച് കാണാം ഇൻഷാ അല്ലാ. അതാണ് ഇവിടെ ഉദ്ദേശം. രണ്ട്, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പോരുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നാൽ അത് നിങ്ങൾ പിൻപറ്റേണ്ടതാണെന്ന് അള്ളാഹു ഉത്ബോധിപ്പിച്ചിട്ടുള്ളതായി അൽബക്കറ 38 ത്വാഹ 123 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അതാണ് ഉദ്ദേശ്യം. വാസ്തവത്തിൽ ഇവയിൽ ഒന്നാമത്തെ അഭിപ്രായം, ആദ്യം നാം പ്രസ്താവിച്ച രണ്ടു തരം ഉത്തരവുകളിൽ ഒന്നാമത്തെ ഇനത്തിലും രണ്ടാമത്തേത് അവയിൽ രണ്ടാമത്തെ ഇനത്തിലും ഉൾപ്പെട്ടതാകുന്നു. ചേർക്കുവാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളിൽ രക്തബന്ധം, കുടുംബബന്ധം, സ്നേഹബന്ധം, അയൽപക്കബന്ധം, മതബന്ധം, സാമൂഹ്യ ബന്ധം തുടങ്ങിയ എല്ലാ ന്യായമായ ബന്ധങ്ങളും ഉൾപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അവിശ്വാസികൾ ഈ വക ബന്ധങ്ങൾക്കെല്ലാം കടകവിരുദ്ധമായി ചെയ്തു കൂട്ടിയ അക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ഇതുപോലെ തന്നെ ഭൂമിയിൽ അഥവാ നാട്ടിൽ അവർ ഉണ്ടാക്കി തീർത്ത നാശങ്ങൾക്കും കുഴപ്പങ്ങൾക്കും കണക്കില്ല. മുനാഫിക്കുകളും മുശ്രിക്കുകളും യഹൂദികളും എല്ലാം തന്നെ ആ കച്ചവടങ്ങളിൽ അവരവരാൽ കഴിയുന്ന പങ്ക് വഹിച്ചവരാണ്. ഓരോ കൂട്ടരും വഹിച്ച പങ്കനുസരിച്ച് ഇഹത്തിലും പരത്തിലും അവർക്ക് നഷ്ടം തന്നെ ബാധിക്കുകയും ചെയ്തു. അതെ, അവർ തന്നെയാണ് നഷ്ടക്കാരായത്. അഥവാ ഉലാഇക ഹുമുൽ ഖാസിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ, സത്യവിശ്വാസികൾക്കാകട്ടെ ഇഹത്തിലും പരത്തിലും വിജയവും. അക്കാലത്തുള്ളവരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളിലെ പ്രസ്താവനയെന്ന് വെച്ച് പിന്നീടുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലെന്ന് കരുതേണ്ടതില്ല. എക്കാലത്തുമുള്ള അവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും പൊതുനില ഇതുതന്നെയാണെന്ന് ചരിത്രവും അനുഭവവും വെച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ്.
4: മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
5: Peace Radio. Tune to reality.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീറു സഅദിയുടെ ശബ്ദാവിഷ്കാരം. നേർപ്പദം വാരികയിൽ ബഹുമാന്യനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നടത്തിയ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു ഖുറൈഷ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ, അമ്മാ ബാദ്. ബഹുമാനരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾക്ക് ആയത്തുകൾക്ക് തഫ്സീറു സഅദിയിൽ നൽകപ്പെട്ടിട്ടുള്ള അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് തഫ്സീറു സഅദി എന്ന ഈ പരിപാടിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വവിഖ്യാതനായ ഖുർആൻ മുഫസ്സിർ നാസിറു സഅദിയുടെ, അബ്ദുൽ നാസിർ അസഅദിയുടെ തഫ്സീറു സഅദി എന്ന് പരക്കെ അറിയപ്പെടുന്ന അറബി തഫ്സീറിൻ്റെ മലയാള പരിഭാഷയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമാണ് ഈ പരിപാടിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ് ഇതിൻ്റെ മലയാള പരിഭാഷ, അതിൻ്റെ വ്യാഖ്യാനവും കൂടി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എഴുതിയിട്ടുള്ളത്. നേർപഥം വാരികയിൽ ഓരോ ആഴ്ചയും ഓരോ ഭാഗം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 106 അധ്യായം സൂറത്തു ഖുറൈശ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 4 ആയത്തുകളാണ്, 4 വചനങ്ങളാണ് ഈ സൂറത്ത് മുഴുവനായും ഉള്ളത്. നമുക്ക് ആദ്യമായി സൂറത്തു ഖുറൈശ് എന്ന അധ്യായത്തിൻ്റെ മധുരപരമായിരിക്കുന്ന പാരായണം ശ്രദ്ധിക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 106-ാം അധ്യായം സൂറത്ത് ഖുറൈശിൻ്റെ അതിമധുരമായ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ സൂറത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് അല്ലെങ്കിൽ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ സൂറത്തിലെ ആയത്തുകളിലുള്ള ഓരോ പദങ്ങളുടെയും അർത്ഥം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലി ഈലാഫി, ഇണക്കി അഥവാ പരിചയപ്പെടുത്തിയതിനാൽ ഖുറൈശിൻ, ഖുറൈശികളെ, ഈലാഫിഹിം അതായത് അവരെ ഇണക്കിയത്, രിഹ്ലതൻ യാത്ര, യാത്രക്ക്, അശ്ശിതാഇ ശൈത്യകാലത്തെ, വസ്വൈഫ് ഉഷ്ണകാലത്തെയും, ഫൽ യഅബുദു അതിനാൽ അവർ ആരാധിക്കട്ടെ, റബ്ബ ഹാദൽ ബൈത്തി ഈ വീട്ടിൻ്റെ റബ്ബിനെ, അല്ലദീ അത്വഅമഹും അവർക്ക് ഭക്ഷണം നൽകിയവനായ, മിൻ ജൂഉ വിശപ്പിന് പട്ടിണിയിൽ നിന്ന്, വ ആമനഹും അവർക്ക് അഭയം അഥവാ സമാധാനം നൽകുകയും ചെയ്ത, മിൻ ഖൗഫ് ഭയത്തിന് പേടിയിൽ നിന്ന്. സൂറത്തു ഖുറൈശിൻ്റെ ആയത്തുകളുടെ വാക്കർത്ഥമാണ് അല്ലെങ്കിൽ അതിലെ പദാനുപദ അർത്ഥങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി ഓരോ ആയത്തിൻ്റെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് ഇങ്ങനെ കേൾക്കാം.
1: ലിഈലാഫി ഖുറൈശ്,
0: ഖുറൈശ് ഗോത്രത്തെ കൂട്ടിയിണക്കിയതിനാൽ,
1: ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്
0: ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി അവരെ കൂട്ടിയിണക്കിയതിനാൽ,
1: ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്
0: ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ,

0: അതായത് അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിനു പകരം സമാധാനം നൽകുകയും ചെയ്തവനെ. സൂറത്തു ഖുറൈശിൻ്റെ തഫ്സീർ ഉസ്സാഅദി നൽകിയ വിശദീകരണമാണ്, അതിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കേൾക്കുന്നത്.
1: ജാറ് മജ്റൂറു കൊണ്ട് തുടങ്ങിയതിനാൽ ഈ അധ്യായം തൊട്ടു മുമ്പുള്ള അധ്യായവുമായി, അതായത് സൂറത്തുൽ ഫീലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതായത് കഅബ പൊളിക്കാൻ വന്ന ആനക്കാരെക്കൊണ്ട് നാം ചെയ്തതെല്ലാം ഖുറൈശികൾക്കും അവരുടെ സുരക്ഷയ്ക്കും പൊതുനന്മയ്ക്കും ധനസമ്പാദനത്തിനും കച്ചവടത്തിനും വേണ്ടി ഉഷ്ണകാലത്ത് ഷാമിലേക്കും ശൈത്യകാലത്ത് യമനിലേക്കും അവരുടെ യാത്ര വ്യവസ്ഥാപിതമാകുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ ഖുറൈശികളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചവരെ അള്ളാഹു നശിപ്പിക്കുകയും അറബികളുടെ മനസ്സുകളിൽ പരിശുദ്ധ ഹറമിൻ്റെയും അതിൻ്റെ സംരക്ഷകരുടെയും സ്ഥാനം ഉയർത്തി അവർ ആദരിക്കപ്പെടുകയും അവർ ഉദ്ദേശിക്കുന്ന ഏത് യാത്രകൾക്കും തടസ്സമാവാത്ത വിധത്തിൽ അള്ളാഹു അവരെ മഹോന്നരതാക്കുകയും ചെയ്തു. അതിന് നന്ദി ചെയ്യാനാണ് തുടർന്ന് അള്ളാഹു കൽപ്പിക്കുന്നത്. ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അതായത് അവൻ്റെ ഏകത്വം അംഗീകരിക്കുകയും ആരാധന അവനെ മാത്രമാക്കുകയും ചെയ്യുക. അല്ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, ഭക്ഷണത്തിലുള്ള സുഭിക്ഷതയും ഭയത്തിൽ നിന്നുള്ള നിർഭയത്വവും അള്ളാഹുവിന് നന്ദി ചെയ്യാൻ നിർബന്ധമാക്കുന്ന ഭൗതികാനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ്. ആകയാൽ അള്ളാഹുവേ, പ്രത്യക്ഷവും പരോക്ഷവുമായ നിന്റെ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയും തുതിയും നിനക്ക് മാത്രമാകുന്നു. അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവായിരിക്കെ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവ് എന്ന് പ്രത്യേകം പറഞ്ഞത് അതിൻ്റെ ശ്രേഷ്ഠതയെയും മഹത്വത്തെയും കുറിക്കുന്നു.
0: സൂറത്തു ഖുറൈശിന് തഫ്സീർ ഉസ്സാഅദിയിൽ വന്ന വ്യാഖ്യാനമാണ്, അതിൻ്റെ വിശദീകരണമാണ് മലയാളത്തിൽ ഇപ്പോൾ നാം കേട്ടത്. ഇൻഷാ അല്ലാ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു സൂറത്തിൻ്റെ വ്യാഖ്യാനവുമായി നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് സൂറത്തു ഖുറൈശിൻ്റെ തഫ്സീർ ഉസ്സാഅദിയുടെ വിശദീകരണം.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 20-ാം അധ്യായം സൂറത്തു ത്വാഹ 37 മുതൽ 55 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരി അഹ്മദ് അൽ ഉബൈദ്.
2: أعوذ بالله من الشيطان الرجيم.

പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും ഓരോ അക്ഷരങ്ങളും അർത്ഥഗാംഭീര്യം കൊണ്ടും ആശയസമ്പുഷ്ടം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ അഞ്ചാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
2: بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد اتم بهمان ملا بيس قرآن راديو سردي كنا سرداكلي سهودرنگلي سهودهماري تجويد پڑنم എന്ന പഠന പരമ്പരകളിലൂടെ ഇതുവരെയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണ നിയമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ തന്നെ കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ അഥവാ സിഫാത്തുൽ ഹുറൂഫ്, വിപരീതങ്ങൾ ഉള്ള അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പറഞ്ഞത്. തൊട്ടു മുമ്പിലായി നമ്മൾ പറഞ്ഞത് ഹറൂഫു അൽ ഇസ്തിഇലാഉ വസ്തിഫല വൽ ഇസ്തിഫാൽ. ഇസ്തിഇലാഉം ഇസ്തിഫാലും, അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ചില അക്ഷരങ്ങളെ മേൽപൂട്ടുയർത്തുകയും ചില അക്ഷരങ്ങളെ നാവ് തുറന്നുകൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇൻഷാല്ലാ ഇന്ന് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ വിപരീതമുള്ള അടുത്ത രണ്ട് സിഫത്തുകളാണ് അൽ ഇത്ബാഖും അതുപോലെ അൽ ഇൻഫിത്താഹും. അൽ ഇൻഫിത്താഹു അൽ ഇത്ബാഖ്, ഇതാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവ രണ്ടും എന്നുള്ളതും ഇവിടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും അവ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതും എന്നുള്ളതുമാണ് ഇൻഷാല്ലാ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എന്താണ് ഇൻഫിത്താഹ്, എന്താണ് ഇത്ബാഖ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റവും നാവും അതുപോലെ തന്നെ നാവിൻ്റെ അറ്റവും മേലെ അണ്ണാക്കും തമ്മിലുള്ള ചേർന്ന് നിന്നുകൊണ്ടുള്ള ഉച്ചാരണമാണ്. അതാണ് ഇതിലൂടെ നടക്കുന്നത്, സംഭവിക്കുന്നത്. അൽ ഇത്ബാഖു, ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ വഹുവ തലാഖൈ طائفتي اللسان والحنك والحنك الاعلى عند النطق بالحرف ابو حنك الاعلى ഏറ്റവും ഉയരത്തിലുള്ള മേലെ അണ്ണാക്കുമായി നാവും മേലെ അണ്ണാക്കുമായുള്ള ആ ഒരു കൂട്ടിമുട്ടലും സ്പർശനവും ആ ചേർച്ചയുമാണ് അതിലൂടെ സംഭവിക്കുന്നത്. പിന്നെ സിഫാത്തുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എല്ലാം ഒരുപോലെയല്ല, അതിൽ ശക്തി കൂടിയതുണ്ട്, ശക്തി കുറഞ്ഞതുണ്ട്, മധ്യമ നിലവാരത്തിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ശക്തി കൂടിയൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ വിശേഷണമാണ് അൽ ഇത്ബാഖ് എന്നുള്ളത്. ഇതിന് നാല് അക്ഷരങ്ങളാണുള്ളത്. ഇമാം ഇബ്നുൽ ജസരി അദ്ദേഹത്തിൻ്റെ അൽ ജസരിയയിൽ, മുഖദ്ദിമത്തുൽ ജസരിയയിൽ പറയുന്നു, വസാദു ളാദുൻ ത്വാഉ ളാഉൻ മുത്ബഖ, വസാദു ളാദുൻ ത്വാഉ ളാഉൻ മുത്ബഖ, സാദ് ബാദ്. അപ്രകാരം തന്നെ ത്വാഉ ളാഉ ഈ നാല് അക്ഷരങ്ങളാണ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള വിശേഷണത്തിൽപ്പെട്ടതാണ് ഇത്ബാഖ്. ഈ വിശേഷണങ്ങളുള്ളത് നാല് അക്ഷരങ്ങൾക്കാണ്, സാദ് ബാദ് തോ ബോ തോ ലോ. അപ്പോൾ ഈ നാല് അക്ഷരങ്ങൾ, ബാക്കിയുള്ള 24-25 അക്ഷരങ്ങളും ഇതിന് നേർവിപരീതമായിട്ടുള്ള ഇൻഫിത്താഹിൻ്റെ അക്ഷരമാണ്. ഇവിടെ ഒരക്ഷരത്തിന് വിപരീത, ഒരു സിഫത്തിന് വിപരീതമായതാണ് നമ്മൾ പറയുമ്പോൾ, ഈ സിഫത്തിന് അഥവാ ഇത്ബാഖിന് എത്ര അക്ഷരമുണ്ടോ അതിന് ബാക്കിയുള്ള അക്ഷരങ്ങളിൽ, അവിടെ അവശേഷിക്കുന്ന ബാക്കിയുള്ള ഹുറൂഫുൽ ഹിജായി അക്ഷരമാലയിലെ അക്ഷരങ്ങളൊക്കെ ഇതിൻ്റെ വിപരീത സിഫത്തിലുള്ള, വിപരീത വിശേഷണമുള്ള ഇതിൻ്റെ അക്ഷരങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാല് അക്ഷരങ്ങളാണ്, സാദ് ബാദ് ത്വാ വാ, ഈ നാലക്ഷരങ്ങൾ. ഈ നാല് അക്ഷരങ്ങളും നമുക്കറിയാവുന്നതുപോലെ തഫ്ഹീമിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞതാണ് ഹുറൂഫു തഫ്ഹീം എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ഇസ്തിഅല, ഖുസ്സദഖ്തിൻ ഖിൽ, ഖുസ്സദഖ്തിൻ ഖിൽ, വായ നിറച്ച് ഗൗരവത്തിൽ ഖനപ്പിച്ച് നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയേണ്ട അക്ഷരങ്ങളാണ് ഈ ഏഴ് അക്ഷരങ്ങൾ. ഹുറൂഫുൽ ഇസ്തിഅല ആ ഹുറൂഫുൽ ഇസ്തിഅല ഏഴക്ഷരമാണ്, അതിൽപ്പെട്ട നാലക്ഷരമാണ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നാലക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാകുന്നു. അപ്പോൾ ഇൻതിബാഖ്, ഇത്ബാഖ് എന്നൊക്കെ പറഞ്ഞാൽ നാവ് അണ്ണാക്കിലേക്ക് ഉയർത്തുമ്പോൾ അതും രണ്ടും തമ്മിൽ അടുത്ത് വരുമ്പോൾ പുറത്തേക്ക് വായു പോകുവാൻ പ്രയാസമാണ്. അപ്പോൾ ശബ്ദം അവിടെ തന്നെ ചുരുങ്ങും. അതുകൊണ്ടാണ് ഇത്ബാഖ് എന്ന് പറയുന്നത്. നാലക്ഷരങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഇനി ഹുറൂഫുൽ ഇസ്തിഅലാവും അതുപോലെ തന്നെ ഹുറൂഫുൽ ഇത്ബാഖും തമ്മിലുള്ള ബന്ധം, ഇഖ്തിലാഫും അഭിപ്രായം, വ്യത്യാസവുമുണ്ട്, യോജിപ്പുമുണ്ട്. എന്തൊക്കെയാണ് യോജിപ്പ്, എന്തൊക്കെയാണ് ബന്ധം? ഹുറൂഫുൽ ഇസ്തിഅല നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുസ്സദഖ്തിൻ ഖിദ് എന്ന് പറഞ്ഞ ഏഴക്ഷരങ്ങൾ, ഈ ഏഴക്ഷരങ്ങളിൽ നാലെണ്ണമാണ് എന്ത്, ഇത്ബാഖിനക്ഷരം. സാദ് ബാദ് ത്വാ ളാ, ഇതാണ് ഇത്ബാഖിൻ്റെ അക്ഷരം. ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളല്ലാത്ത ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ ബാക്കി മൂന്നെണ്ണമാണ്, ഖ, ഗൈൻ, ഖാഫ്. ഇത് ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങളുമാണ്. അപ്പോൾ സാദ് ദാദ് ത്വാ ളാ ഈ നാല് അക്ഷരങ്ങൾക്ക് ഇസ്തിഅലാഉം ഇത്ബാഖും രണ്ട് സിഫത്തുകളും ഉണ്ട്. ബാക്കിയുള്ളതിന് ഇസ്തിഅലാ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇസ്തിഅലാഉം ഇത്ബാഖും, ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇസ്തിഅലാഉം ഇത്ബാഖും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. രണ്ടും നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇസ്തിഅലാ നാവിലെ മുകളിലേക്ക് ഉയർത്തുന്നുവെങ്കിലും ആ അണ്ണാക്കുമായി സ്പർശിക്കുന്നില്ല, അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല. നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നു, പക്ഷേ അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്നില്ല. അപ്പോഴാണ് ഇസ്തിഅല നടക്കുന്നത്. എന്നാൽ ഇത്തിബാഖ് എന്നറിഞ്ഞാൽ നാവിനെ ഉയർത്തുന്നു, നാവ് മേലെ അണ്ണാക്കുമായി കൊണ്ട് ചേർന്ന് നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ ശബ്ദം കൂടുതൽ കട്ടി കൂടുകയും ആ ഒരു സിഫത്ത് തന്നെ ശക്തമായ സിഫത്തായി മാറുകയും ചെയ്യുന്നു. അണ്ണാക്കുമായി സ്പർശിച്ച് അവിടെ തന്നെ നിൽക്കുന്നു എന്നർത്ഥം. പുറത്തേക്കുമല്ലാതെ അതിൻ്റെ കാറ്റ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നില്ല, അത് ശബ്ദം വായയുടെ അകത്ത് തന്നെ നിൽക്കുന്നു. ഗൈൻ ഹ ഖാഫ് അതെന്താണ്? അത് പിന്നെ നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്, പക്ഷേ അത് അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇതിലെ പിന്നെ വിശേഷണങ്ങൾ എടുക്കുമ്പോൾ ഈ സാദ് ദാദ് ത്വാ ളാ ഗ ഖ ഖ എന്ന ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽ ഏറ്റവും അഖ്വ, ഏറ്റവും ശക്തിയുള്ള സിഫത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇത്തിബാഖിന് അക്ഷരങ്ങൾ തന്നെയാണ്. സാദ് ദാദ് ത്വാ ളാ എന്നീ നാലക്ഷരങ്ങൾക്കാണോ, ഗൈൻ ഖ ഖ എന്നീ മൂന്നക്ഷരങ്ങൾക്കാണോ ഏറ്റവും ശക്തിയെന്ന് ചോദിച്ചാൽ, ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള സാദ് ദാദ് ത്വാ ളാ എന്നീ അക്ഷരങ്ങൾക്ക് തന്നെയാണ് കട്ടി കൂടുതലുള്ളത്. അത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. സാദ് ദാദ് ത്വാ ളാ ഇങ്ങനെയാണ് ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്, നാലക്ഷരങ്ങൾ. ഇനി ഈ ഇത്തിബാഖ് അക്ഷരത്തിൽപ്പെടാത്ത ഇസ്തിഅലയിൽപ്പെട്ട മൂന്ന് അക്ഷരങ്ങളാണ് ഗൈൻ ഖ ഖ, ഗൈൻ ഖ ഖാഫ്. അപ്പം ഈ രണ്ടെണ്ണം രണ്ട് അക്ഷരങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങളായ സാദ് ദാദ് പ ള എന്നീ നാലക്ഷരങ്ങൾക്കാണ് കൂടുതൽ ശക്തി എന്ന് മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ സിഫത്തുൽ ഇത്തിബാഖ് അഖ്വ മിനൽ ഇസ്തിഅല, അൽ ഇത്തിബാഖ് അഖ്വ മിനൽ ഇസ്തിഅല. ഹുറൂഫുൽ ഇസ്തിഅലയിൽപ്പെട്ട ഇത്തിബാഖില്ലാത്ത അക്ഷരങ്ങളെക്കാൾ കൂടുതൽ ശക്തിയുള്ള അക്ഷരങ്ങൾ അത് ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള സാദ് ബാദ് ദാ ദാ എന്നീ അക്ഷരങ്ങൾക്കാണ്. അപ്പോഴാണ് ആ അക്ഷരങ്ങൾ ഉച്ചരിച്ച് പഠിക്കുമ്പോൾ ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഹുറൂഫുൽ ഇത്തിബാഖിന് രണ്ട് സ്ഥാനങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ മഖ്റജ് വ അഖ്സൽ ലിസാൻ. അപ്പോൾ അത് ആ നിലക്ക് തന്നെ ശരിക്കും അതിൻ്റെ ഉച്ചാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളാകട്ടെ, അത് നാവിൻ്റെ അങ്ങേയറ്റം, നാവിൽ അങ്ങേയറ്റമാണ്, അതിൻ്റെ മഖ്റജ് അണ്ണാക്കിലേക്ക് വരുന്നില്ല. ഖ ഖ ഖ എന്നുള്ളത് അണ്ണാക്കിലേക്ക്, അണ്ണാക്കിനോട് ചേർന്ന് വരുന്നില്ല. എന്നാൽ സാദ് ദാദ് അതുപോലെ പോ ദ എന്നുള്ളത് എന്താണ്, അതിൻ്റെ നാവിൻ്റെ അറ്റഭാഗത്താണ്, അഗ്രഭാഗത്താണ് അത് വരുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ ഉച്ചരിച്ച് പരിശീലിക്കേണ്ടതും അതുപോലെ തന്നെ പരിചയിക്കേണ്ടതുമാണ് ഓരോ അക്ഷരങ്ങളും. ഇവിടെ പറഞ്ഞ സാദ് ബാദ് പോ വ ഈ അക്ഷരങ്ങൾ ഓരോ ആയത്തുകളിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓതേണ്ടത് എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മളത് ഉച്ചരിച്ച് ശീലിക്കുക തന്നെ വേണം. തോ യ തുമഊൻ, അതുപോലെ സാദ് സോ സാദ് പറയുമ്പോൾ തന്നെ ശരിക്കും ഈ പറയുന്ന അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വോ നാവിൻ്റെ അങ്ങേയറ്റം ഇത് ഉയരുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ നിരകളുമായി കൊണ്ട് ചേരുന്നു. അപ്പോൾ ശരിക്കും അത് ഉച്ചരിച്ച് തന്നെ നമ്മൾ പരിശീലിക്കേണ്ടതാണ്. ബാദ് നമുക്കറിയാം, അതിൻ്റെ മഖ്റജ് ഒരേ മഖ്റജ്, ആ അതിൽ നിന്ന് വാദ് മാത്രമാണ് ഉച്ചരിക്കുന്നത്. നമ്മളെ നാവിൻ്റെ അരിക് ഇടത്തെ ഭാഗത്തു നിന്നാണ്, അതും മേലെ പല്ലുകളുടെ നിരയും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ അവിടെ ഒരു ഊന്നൽ കൊടുക്കേണ്ടി വരും. ശരിക്കും അത് ആ അണ്ണാക്കുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചേരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ ഹുറൂഫുൽ ഇത്ബാഖ്, ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളെ തന്നെ ഈ നാലെണ്ണത്തിൽ തന്നെ നമുക്ക് തെർത്തീബ് അതിൻ്റെ ശക്തി അനുസരിച്ച് നിർണ്ണയിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? കോ ബോദ് സോദ് ബോദ്, അതിൻ്റെ തെർത്തീബ് പ്രകാരം, ശക്തിയുടെ ആ തെർത്തീബ് ക്രമപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും ശക്തിയുള്ള അക്ഷരം ഈ അക്ഷരങ്ങളിൽ, ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളിൽ ഒന്ന് പോ, പിന്നെ ബോദ്, പിന്നെ സോദ്, പിന്നെ ലോ. പോ ബോദ് സോദ് ലോ, ഈ നാലക്ഷരങ്ങൾ ഇതാണ് അതിൻ്റെ ശക്തിയുടെ, അതിൻ്റെ കൂവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിൻ്റെ ഓർഡർ. ഇപ്പോൾ സോദ് വോയിനേക്കാൾ എന്തുണ്ട്, കൂവത്തുണ്ട്. അപ്പോൾ ഇത് ഈ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ വരും. ഓരോ വിശേഷണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് പിന്നെ ഒരു അക്ഷരത്തിന് എത്ര വിശേഷണമുണ്ട് എന്നുള്ളതും ആ വിശേഷണങ്ങൾ, ഒവ്വത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, മുത്തവസ്യത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ലൈഫായിട്ടുള്ള വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, ഈ മൂന്ന് വിശേഷണങ്ങളും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾക്കും ഏതൊക്കെ വിശേഷങ്ങൾ വന്നിട്ടുണ്ട്, കൂവത്തിന് വിശേഷണങ്ങൾ മാത്രം വന്നിട്ടുള്ളത് എങ്കിൽ അത് ഏറ്റവും ശക്തിയുള്ള കവിയായിട്ടുള്ള അക്ഷരമായിരിക്കും. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഉള്ള സിഫത്തുകളെ കണക്കാക്കിക്കൊണ്ടാണ് ആ അക്ഷരം കവിയാണോ ലൈഫാണോ അല്ലെങ്കിൽ മുത്തവസ്യത്താണോ എന്ന് തീരുമാനിക്കുന്നത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും എങ്ങനെയാണോ നമ്മൾ ഉച്ചരിക്കുന്നത്, അതിന് കൊടുക്കുന്ന വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ വെച്ചിട്ട് ശരിക്കും നമുക്ക് അക്ഷരങ്ങളുടെ സിഫത്തുകൾ, അതിൻ്റെ പിന്നെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഫിത്താഹ്, ഇപ്പം ഇൻഫിത്താഹ് ശരിക്കും നമുക്ക് ആ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ, പിന്നെ നാലക്ഷരങ്ങളൊഴിച്ച് ബാക്കിയെല്ലാം ഇൻഫിത്താഹിൻ്റെ അക്ഷരമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇൻഫിത്താഹിൻ്റെ അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായ ശരിക്ക് തുറന്ന് ആണ് നമ്മൾ ഉച്ചരിക്കുന്നത്. فافتح بيني وبينهم فتحا ونجني ومن معي من المؤمنين بافتح بيني افتح فافتح باب انفتاح എന്ന് പറഞ്ഞാൽ തുറവിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ട് സംഗതികൾക്കിടയിലുള്ള ഗ്യാപ്പ്, വിടവ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വായിലൂടെ വിടർന്ന് ശരിക്കും വ്യക്തമായി നമ്മുടെ കാണുവാൻ കഴിയും. അൽ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ അൽ ഇഫ്തിറാഖ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഭാഷയിൽ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ ഇഫ്തിറാഖ്. മനസ്സിലായില്ലേ? ഹുവ ഇഫ്തിറാഖുൽ ലിസാനി അനിൽ ഹംകി ഹനകിൽ അഅല ഇൻദ നുത്ഖി ബിഹുറൂഫി. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് മേലെ അണ്ണാക്കുമായിട്ടുള്ള ബന്ധമാണ് ഇൽസാഖായിരുന്നു, അത് ഒട്ടിച്ചേർന്നുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നു സാദ് ബാദ് തോ ല. എന്നാൽ അതിന് നേരെ വിപരീതമാണ് ഇവിടെ ഇൻഫിത്താഹിൻ്റെ അക്ഷരം, അണ്ണാക്കിൽ നിന്നും വേർപ്പെട്ടുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഓ ഹ ക പോലെയുള്ള അക്ഷരങ്ങൾ, ഇസ്തിലാൻ്റെ അക്ഷരങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ 25 അക്ഷരങ്ങൾ, 29 അക്ഷരങ്ങളിൽ നാലെണ്ണം ഇത്ബാഖിൻ്റെ അക്ഷരമാണ്, ഈ ബാക്കിയുള്ളതെല്ലാം അതിന് വിപരീതമായ ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങൾ ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ മൂന്നക്ഷരം ഇസ്തിഅലാൻ്റെ അക്ഷരവും നാലക്ഷരം ഇത്ബാഖിൻ്റെ അക്ഷരവും പിന്നെ ബാക്കി വരുന്ന 22 അക്ഷരമാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഉച്ചരിച്ച് പരിശീലിക്കേണ്ട ഒരു സംഗതിയാണ്. നിയമങ്ങൾ പറയുന്നതെന്ന് മാത്രം, ഇതും ശരിക്കും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ ആയത്തിലും ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ, ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ അല്ലെങ്കിൽ ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് ശരിക്കും നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. വായ നിറച്ച് തഫ്ഹീമോട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ അത് 7 എണ്ണമാണ്, ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം വായ തുറന്ന് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. ഏതായിരുന്നാലും ഈ അക്ഷരങ്ങളെ ഉച്ചാരണങ്ങൾ ശരിക്കും നമുക്ക് അത് ഒരു കാരിയിൽ നിന്നും കേട്ടുകൊണ്ട് അത് പ്രകാരം തന്നെ പരിശീലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചു കൊണ്ട് തന്നെ ഉച്ചരിക്കുവാനും അതുപോലെ തന്നെ പാരായണം ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ അക്ഷരങ്ങളും ശരിയായ രൂപത്തിൽ ഉച്ചരിച്ച് പരിശീലിക്കുവാൻ പ്രത്യേകമായി നമ്മൾ പ്രയാസം ഉള്ള ആളുകൾ, അക്ഷരങ്ങൾ ശരിയായ രൂപത്തിൽ ഇപ്പോഴും ഉച്ചരിക്കാൻ കഴിയാത്ത ആളുകൾ, അത് വളരെ ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി പഠിച്ചെടുക്കുവാനും ഖുർആൻ പാരായണം ക്രമപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുവഴി അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും അത് പ്രകാരം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും അതിൻ്റെ പ്രവർത്തന മേഖലകളിലേക്കും കടന്നു ചെല്ലുവാനും ഇത്തരത്തിലുള്ള തജ്വീദ് പഠനങ്ങൾ നമുക്ക് സഹായകമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് തജ്വീദ് പഠനം. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന വിഷയത്തിലെ അഞ്ചാം ഭാഗമാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായമായ സൂറത്തുൽ ഫുർഖാന്റെ 63 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഊദ് അൽ ഫായിസ്.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

ഈ ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ, ലോകപ്രശസ്ത ഖുർആൻ കാരികളുടെ പാരായണം നമുക്ക് ശ്രവിക്കാം. ഇന്ന് സൂറ ഇസ്റ 53 മുതൽ സൂറ കഹ്ഫ്. പാരായണം നിർവഹിക്കുന്നത് സൗദ് അഷ്ഷുറൈം.

0: യൗമ.
1: നാം ഇതുവരെ കേട്ടത് തൻസീൽ, ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ ഖുർആൻ പാരായണം. സൂറ ഇസ്റ 53 മുതൽ സൂറ കഫ് പാരായണം നിർവഹിച്ചത് സൗദ് അഷ്റൈം.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ. തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
5: വചനം 91. ഖാലു, അവർ പറഞ്ഞു, യാ ശുഐബു, ശുഐബേ, മാ നഫ്ഖഹു, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കസീറൻ, മിക്കതും, മിമ്മാ തഖൂലു, നീ പറയുന്നതിൽ നിന്ന്, വഇന്നാ, നിശ്ചയമായും ഞങ്ങൾ, ലനറാക, നിന്നെ ഞങ്ങൾ കാണുകയും ചെയ്യുന്നു, ഫീനാ, ഞങ്ങളിൽ, അഥവാ ഞങ്ങളുടെ കൂട്ടത്തിൽ, ദഈഫൻ, ഒരു ബലഹീനനായി, വലൗല, ഇല്ലായിരുന്നെങ്കിൽ, റഹ്തുക, നിന്റെ കൂട്ടം അഥവാ കൂട്ടുകുടുംബങ്ങൾ, ലറജംനാക, ഞങ്ങൾ നിന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്തിരുന്നു, വമാ അന്ത, നീ അല്ല താനും, അലൈന, ഞങ്ങൾക്ക് അഥവാ ഞങ്ങളുടെ അടുക്കൽ, ബിഅസീസ്, ഒരു പ്രതാപശാലി.

0: അവർ പറഞ്ഞു, ഷുഐബേ, നീ പറയുന്നതിൽ നിന്ന് മിക്കതും ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. നിശ്ചയമായും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഒരു ബലഹീനനായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. നിന്റെ കുടുംബം ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലുക തന്നെ ചെയ്തിരുന്നു. നീ ഞങ്ങളുടെ അടുക്കൽ ഒരു പ്രതാപശാലിയൊന്നുമല്ല.
1: സത്യത്തിനും നീതിക്കും മുമ്പിൽ പരാജയപ്പെടുമ്പോൾ ധിക്കാര ബുദ്ധികളിൽ നിന്ന് എക്കാലത്തും കേൾക്കാറുള്ളതാണ് ഇത്തരം ഭീഷണികൾ. ന്യായത്തിൽ മുട്ടുമ്പോൾ അവർ അക്രമ മർദ്ദനങ്ങൾക്ക് മുതിരും. തങ്ങൾ ചെയ്യുന്നതിലെല്ലാം അവർ സ്വയം സംതൃപ്തരാകുകയും ചെയ്യും. ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ കാലക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാചീന സമുദായങ്ങളിൽപ്പെട്ടവരും ഇന്നത്തെ ജനങ്ങളെ അപേക്ഷിച്ച് പരിഷ്കാരത്തിന്റെയും ഉത്ഭുതതയുടെയും താഴെപ്പടിയിലുള്ളവരുമാണെന്ന് പറഞ്ഞേക്കാം. എന്നാൽ ബുദ്ധിപരമായി മനുഷ്യൻ വളരെ പുരോഗമിച്ചിട്ടുള്ള ഇക്കാലത്തും തൗഹീദിനെക്കുറിച്ചും ക്രയവിക്രയങ്ങളിൽ ചതിയും കൃത്രിമവും ഉപേക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ഉപദേശിക്കുവാൻ മിനക്കെട്ടാലുള്ള സ്ഥിതിയോ? അനുഭവ സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ ഒന്നാലോചിച്ചു നോക്കുക. ഉപദേശിക്കുന്നവരുടെ ഹൃദയശുദ്ധിയും സൽഗുണങ്ങളെയും ചോദ്യം ചെയ്ത് പുച്ഛിക്കുക, അവരെ വിഡ്ഢികളും മൂഢന്മാരുമായി തരം താഴ്ത്തുക, ദുർന്യായങ്ങളും ദുസ്സമർത്ഥനങ്ങളും അവതരിപ്പിക്കുക, ഭീഷണി മുഴക്കുക, കയ്യേറ്റത്തിന് മുതിരുക, ഉപദേശിക്കും തോറും തോന്നിയവാസങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതെല്ലാം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ ജനത പറഞ്ഞതായി 87-ഉം 91-ഉം വചനങ്ങളിൽ അള്ളാഹു പ്രസ്താവിച്ച അതേ ശൈലിയിലുള്ള മറുപടികളായിരിക്കും അവർക്കും പറയാനുണ്ടായിരിക്കുക. ധനത്തോടുള്ള മോഹവും സമ്പാദന മാർഗങ്ങളിൽ വഞ്ചന നടത്തലും മനുഷ്യരിൽ പൊതുവെയുള്ള ഒരു സ്വഭാവമായതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് സത്യവിശ്വാസികൾ വിമുക്തരാകുവാൻ വേണ്ടി ഷുഐബ് നബി അലൈഹിസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ ജനതയുടെയും ഇടയിൽ നടന്ന വാഗ്വാദങ്ങൾ വളരെ വിശദമായി പല സൂറത്തുകളിലും അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നതും. കയ്യൂക്കും ഭീഷണിയും മുഴക്കിയ ആ ജനതയ്ക്ക് ആ പ്രവാചകവര്യം നൽകിയ മറുപടി ഇതായിരുന്നു.
2: വചനം 92. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അർഹ്തീ, എന്റെ കൂട്ടുകുടുംബമോ, അഅസ്സു, അധികം പ്രതാപം ഉള്ള, അലൈക്കും, നിങ്ങളുടെ അടുക്കൽ, മിനല്ലാഹി, അല്ലാഹുവിനേക്കാൾ, വത്തഖസ്തുമൂഹു, അവനെ നിങ്ങൾ ആക്കുകയും ചെയ്തിരിക്കുന്നുവോ, വറാഅക്കും, നിങ്ങളുടെ പിന്നിൽ, ളഹ്രിയൻ, പുറന്തള്ളപ്പെട്ടവൻ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്റെ കൂട്ടുകുടുംബമാണോ നിങ്ങളുടെ അടുക്കൽ അള്ളാഹുവിനേക്കാൾ കൂടുതൽ പരിഗണനീയം? അവന് നിങ്ങൾ നിങ്ങളുടെ പിമ്പിൽ പുറന്തള്ളപ്പെട്ടവനാക്കുകയും ചെയ്തിരിക്കുന്നുവോ? നിശ്ചയമായും എന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിച്ചു വരുന്നതിനെ വലയം ചെയ്ത് അഥവാ സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാകുന്നു.
1: അവസാനം അദ്ദേഹം അവർക്ക് ഇങ്ങനെ അന്ത്യശാസനം നൽകി.
2: വചനം 93. വയാ കൗമി, എന്റെ ജനങ്ങളെ, യഅമലൂ, നിങ്ങൾ പ്രവർത്തിക്കുവിൻ, അലാ മകാനത്തിക്കും, നിങ്ങളുടെ നിലപാടനുസരിച്ച്, ഇന്നി, നിശ്ചയമായും ഞാൻ, ആമിലുൻ, പ്രവർത്തിക്കുന്നവനാണ്, സൗഫ, വഴിയെ, തഅലമൂന, നിങ്ങൾ അറിയും, മൻ, ആർക്കാണ്, യഅതീഹി, അവന് വരും, അദാബുൻ, ഒരു ശിക്ഷ, യുഹ്സീഹി, അവനെ അപമാനപ്പെടുത്തുന്ന, വമൻ, ആരാണെന്നും, ഹുവ, അവൻ, കാദിബുൻ, കളവ് പറയുന്നവനാണ്, വർത്തഖിബൂ, നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുവിൻ, ഇന്നീ, നിശ്ചയമായും ഞാൻ, മഅക്കും, നിങ്ങളോടൊപ്പം, റഖീബ്, പ്രതീക്ഷിക്കുന്നവനാണ്.

0: എന്റെ ജനങ്ങളെ, നിങ്ങളുടെ സ്ഥാനം അഥവാ നിലപാട് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുവിൻ. ഞാൻ എന്റെ സ്ഥാനമനുസരിച്ചും പ്രവർത്തിക്കുന്നവനാണ്. പിറകെ നിങ്ങൾക്കറിയാം ആർക്കാണ് അപമാനപ്പെടുത്തുന്ന ശിക്ഷ വന്നെത്തുന്നതെന്നും ആരാണ് വ്യാജം പറയുന്നവരെന്നും. വരാനിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും ഞാനും നിങ്ങളോടൊപ്പം പ്രതീക്ഷിക്കുന്നവനാകുന്നു.
1: അധികം താമസിയാതെ നിങ്ങൾക്ക് പൊതുശിക്ഷ വരാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറയുന്നതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അനുഭവം കൊണ്ട് ബോധ്യപ്പെടും. തൽക്കാലം നാം ഇരുകൂട്ടരും കാത്തിരുന്നു കാണുക എന്ന് സാരം. താമസിയാതെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്തു.
2: വചനം 94. വലമ്മാ ജാഅ, വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, ഷുഐബൻ, ഷുഐബിനെ, വല്ലദീന, യാതൊരുവരെയും, ആമനു മഅഹു, അവർ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചു, ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്, മിന്ന, നമ്മിൽ നിന്നുള്ള, വഅഖദത്ത്, പിടികൂടുകയും ചെയ്തു, അല്ലദീന, യാതൊരുവരെ, ദലമു, അവർ അക്രമം ചെയ്തു, അസ്വൈഹത്തു, ഘോര ശബ്ദം അഥവാ അട്ടഹാസം, ഫഅസ്ബഹു, അങ്ങനെ അവരായി, ഫീദിയാരിഹിം, അവരുടെ വസതികളിൽ, ജാസിമീൻ, കമിഴ്ന്നു വീണവർ.

0: الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين.
1: നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. ആ അക്രമം പ്രവർത്തിച്ചവർക്ക് ഘോരശബ്ദം പിടിപെടുകയും ചെയ്തു. അങ്ങനെ അവർ അവരുടെ വസതികളിൽ ചത്തു കമിഴ്ന്നു വീണവരായി.
2: വചനം 95. കഅല്ലം യഗ്നൗ, അവർ ധന്യമാക്കാത്ത പോലെ അഥവാ ഉണ്ടാവാത്ത പോലെ. ഫീഹ, അവയിൽ. അലാ, അറിയുക. ബുഅദൻ, വിദൂരത. ലിമദിയന, മദിയന്. കമാ ബഇദത്, ദൂരപ്പെട്ടതുപോലെ. സമൂദ്, സമൂദ്.
0: കഅല്ലം യഗ്നൗ ഫീഹാ അലാ ബുഅദൻ ലിമദിയന കമാ ബഇദത് സമൂദ്.
1: അതെ, അവർ അവിടത്തിൽ ഉണ്ടായിട്ടില്ലാത്തതുപോലെ. അല്ല, അറിയുക, സമൂദ് ഗോത്രം കാരുണ്യത്തിൽ നിന്നും ദൂരപ്പെട്ടതുപോലെ മദിയനും അഥവാ മദിയൻകാർക്കും വിദൂരത.
3: മദിയൻ നിവാസികൾക്ക് ബാധിച്ച ആ ഘോരശബ്ദം എങ്ങനെയുള്ളതായിരുന്നുവെന്ന് ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടില്ല. ശുഐബ് നബി അലിഹിസ്സലാമയോട് ആ ജനത, നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ ആകാശത്തുനിന്ന് ഞങ്ങൾക്കുമീതെ തുണ്ടങ്ങൾ വീഴ്ത്തുക എന്ന് ആവശ്യപ്പെട്ടുവെന്നും, അങ്ങനെ അവർ അദ്ദേഹത്തെ വ്യാജമാക്കിയപ്പോൾ അവർക്ക് മേഘത്തണലിന്റെ ദിവസത്തെ ശിക്ഷ ബാധിച്ചുവെന്നും സൂറത്ത് ഷോറയിലെ 187 മുതൽ 189 വരെയുള്ള വചനങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. മുഗൾ ഭാഗത്തു നിന്ന് മേഘത്തിലൂടെയോ മറ്റോ സംഭവിച്ച ഒരു ഘോരശബ്ദമായിരിക്കാം അതെന്ന് ഇതിൽ നിന്നും അനുമാനിക്കാം. വസ്തുത അള്ളാഹുവിനറിയാം.
2: വചനം 96. വലഖദ് അർസൽന, നാം അയച്ചിട്ടുണ്ട്. മൂസ, മൂസയെ. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി. വസുൽത്വാനിൻ, അധികൃത രേഖയുമായും. മുബീനിൻ, സ്പഷ്ടമായ.
0: വലഖദ് അർസൽന മൂസ ബി ആയാത്തിന വസുൽത്വാനിൻ മുബീൻ,
1: നമ്മുടെ ദൃഷ്ടാന്തങ്ങളും സ്പഷ്ടമായ അധികൃത രേഖയുമായി മൂസയെയും നാം അയക്കുകയുണ്ടായി.
2: വചനം 97. ഇലാ ഫിർഔന, ഫിർഔന്റെ അടുക്കലേക്ക്. വമലഇഹി, അവന്റെ പ്രധാനികളുടെയും. ഫത്തബഉ, എന്നിട്ടവർ പിൻപറ്റി. അംറ ഫിർഔന, ഫിർഔന്റെ കൽപ്പനയെ. വമാ അംറു, കൽപ്പനയല്ല താനും. ഫിർഔന, ഫിർഔനിന്റെ. ബിറഷീദ്, തന്റെ ഇടമുള്ളത് അഥവാ നേർവഴിക്കുള്ളത്.

0: ഫിർഔന്റെയും അവന്റെ പ്രധാനികളുടെയും അടുക്കലേക്ക്. എന്നിട്ട് അവർ ഫിർഔന്റെ കൽപ്പനയെ പിൻപറ്റി. ഫിർഔന്റെ കൽപ്പന തന്റെ ഇടമുള്ളത് അഥവാ നേർവഴിക്കുള്ളത് അല്ലതാനും.
1: വചനം 98. യഖുദുമു, അവൻ മുമ്പിലായി വരും. ഖൗമഹു, അവന്റെ ജനങ്ങൾക്ക്. യൗമൽ ഖിയാമത്തി, ഖിയാമത്തു നാളിൽ. ഫഔറദഹും, എന്നിട്ടവരെ അവൻ വരുത്തും അഥവാ കൊണ്ടുവരും. അന്നാറ, നരകത്തിൽ. വബിഇസ, വളരെ ചീത്തയും അഥവാ എത്രയോ മോശവും. അൽവിർദു, ആ ദാഹശമനത്തിനുള്ള വരവ് അല്ലെങ്കിൽ വരുന്ന താവളം. അൽമൗറൂദ്, വരപ്പെടുന്നതായ.

0: ഖിയാമത്തു നാളിൽ അവൻ തന്റെ ജനതയ്ക്ക് മുമ്പിലായി വരും. എന്നിട്ട് അവൻ അവരെ ദാഹം തീർക്കുവാൻ നരകത്തിങ്കൽ വരുത്തുന്നതാണ്. ദാഹശമനത്തിന് വരുന്ന ആ താവളം എത്രയോ ചീത്തയും.
1: ഇഹലോകത്ത് വെച്ച് ഫിറാവുൻ അവന്റെ ആൾക്കാർക്ക് ദുർമാർഗത്തിന് നേതൃത്വം വഹിച്ചിരുന്നുവല്ലോ. അതുപോലെ പരലോകത്ത് വെച്ചുണ്ടാകുന്ന ശിക്ഷകളിലും അവൻ അവർക്ക് നേതൃത്വം വഹിക്കും, അഥവാ ശിക്ഷയിൽ അവൻ അവരുടെ മുമ്പിലുണ്ടായിരിക്കും. അങ്ങനെ അവൻ മുമ്പിലായിക്കൊണ്ട് അവരെ നരകത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും എന്ന് സാരം. വുറൂദ് എന്ന മൂലപദത്തിന്റെ സാക്ഷാൽ അർത്ഥം വെള്ളം കുടിക്കുവാൻ വേണ്ടിയുള്ള വരവ് എന്നാകുന്നു. സന്ദർഭമനുസരിച്ച് വെള്ളത്തിനും ദാഹശമനത്തിനും അല്ലാതെയുള്ള വരവിലും അതുപയോഗിക്കപ്പെടും. ഫിർഔൻ മുമ്പിലും അവന്റെ ജനങ്ങൾ പിമ്പിലുമായിട്ടുള്ള വരവിനെ പരിഹാസരൂപത്തിൽ ഒരു ഇടയൻ തന്റെ മൃഗങ്ങളെ വെള്ളത്താവളത്തിങ്കിലേക്ക് വെള്ളം കുടിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നതിനോട് ഉപമിച്ചുകൊണ്ടാണ് ഫഔറദഹുമുന്നാറ, എന്നിട്ടവൻ അവരെ ദാഹം തീർക്കുവാൻ നരകത്തിങ്കൽ കൊണ്ടുവരും എന്ന് പറഞ്ഞത്. പക്ഷേ ഇടയൻ മൃഗങ്ങളെ കൊണ്ടുപോയി ദാഹശമനം വരുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ ഫിറാവുൻ അവന്റെ ആൾക്കാർക്ക് വെള്ളത്തിന് പകരം നരകാഗ്നിയിൽ ചാടിക്കുകയാണ് ചെയ്യുന്നതെന്ന് താൽപര്യം.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
4: Peace Radio. Tune to reality.
5: Peace Quran Radio il ini haramain le vishuddha iru haramugaleyum subah maghrib namaskarathile parayanam kelkam.
6: Alhamdulillahi rabbil alamin.

ليجزيهم الله أحسن ما عملوا ويزيدهم من فضله.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ, മധുരപരമായ ഖിറാഅത്തുകളിലൂടെ, ലോകപ്രശസ്തരായ വ്യത്യസ്ത ഖാരിഈകളുടെ ശബ്ദത്തിലൂടെ നാം കേൾക്കുന്നു. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ ഖിയാമ. പാരായണം നിർവഹിക്കുന്നത് ഖാരി അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. ഖാരി അബ്ദുൽ അസീസ് അസ്സഹ്റാനിയുടെ ശബ്ദത്തിൽ സൂറത്തുൽ ഖിയാമയാണ് ഇതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത്.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു ഹൂദിലെ 82-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മ ജാ അംറുനാ ജഅൽനാ ആലിയഹ സാഫിലഹ വഅംതർനാ അലൈഹാ ഹിജാരതം മിൻ സിജ്ജീലിൻ മൻലൂദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. സൂറത്തുൽ ഹൂദിലെ 82-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇൻഷാല്ലാ, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു ശിക്ഷിച്ചത് ദുനിയാവിൽ തന്നെ അവർക്ക് ശിക്ഷ വന്നു ഭവിച്ചതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വചനം നമ്മളൊന്ന് മനസ്സിലാക്കാം. ഫലമ്മ ജാ അംറുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കൽപ്പന വന്നെത്തിയപ്പോൾ, ജഅൽന, നാം ആക്കി, ആലിയഹ സാഫിലഹ, അതിൻ്റെ മുകളിനെ അതിൻ്റെ താഴെ, കീഴ്മേൽ മറിച്ചു നടത്തും. മുകളിലുള്ളതിനെ താഴേക്കാക്കി എന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറിച്ചു ആ നാടിനെ. വം ത്വർന, നാം വർഷിപ്പിച്ചു, മഴ പെയ്യിക്കുന്നതുപോലെ പെയ്യിപ്പിച്ചു, അലൈഹ അവരുടെ മേൽ, ഹിജാറത്തൻ കല്ലുകൾ, മിൻ സിജീലിൻ മല്ലൂദ് തുടരെ തുടരെയുള്ള അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടികക്കല്ലുകൾ, ശിക്ഷയുടെ കല്ലുകൾ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഉള്ള വചനങ്ങളിലൂടെ അള്ളാഹു ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ അവസ്ഥ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പ്രകൃതി വിരുദ്ധമായ ഗുരുതരമായ കുറ്റം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകൾ അള്ളാഹു നിയോഗിച്ചു. ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്കുകൾ തന്നെയായിരുന്നു മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബിയുടെ അടുക്കൽ ചെന്നത്. ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്ന അദ്ദേഹത്തിൻ്റെ പുത്രനെ ഉണ്ടാകുന്ന സന്തോഷവാർത്ത അറിയിച്ച് മലക്കുകൾ ലൂത്ത് നബിയുടെ ജനതയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, സുന്ദരന്മാരായ യുവാക്കളുടെ രൂപത്തിലാണ് മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നത്. ആ വിവരം ലൂത്ത് നബിയുടെ ഭാര്യ ആ നാട്ടിലുള്ള ദുർനടപ്പുകാരായ ആളുകൾ അറിയിക്കുകയാണ്. കാരണം ആ നാട്ടിലുള്ള ആളുകളെപ്പറ്റി നമുക്കറിയാം, അവർ പുരുഷന്മാർ പുരുഷന്മാരെ പ്രാപിക്കുന്ന, ആഗ്രഹിക്കുന്ന, ഏറ്റവും വലിയ ഗുരുതരമായ പാപം ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ ഈ വിവരം അറിയുന്നത് ലൂത്ത് നബിയുടെ ഭാര്യയിൽ നിന്നാണ്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ ഭാര്യയെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അള്ളാഹു ഏറ്റവും നിഷേധികളായ സ്ത്രീകൾക്ക് ഉദാഹരണമായി അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് സൂറത്തു തഹരീമിൽ രണ്ടു സ്ത്രീകളെയാണ്. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയെയും മറ്റൊന്ന് ലൂത്ത് നബിയുടെ ഭാര്യയെയും. ലോകത്തിലേറ്റവും നല്ല സ്ത്രീകൾക്ക് ഉദാഹരണം അള്ളാഹു അതേ അധ്യായത്തിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചു. ഒന്ന് ഈസാ അലൈഹിസ്സലാമിൻ്റെ മാതാവ് മറിയമും ഫിറഔന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹയും. അവർ ലോകത്തേറ്റവും നല്ല സ്ത്രീകൾക്ക് ഉദാഹരണം, വിശ്വാസിനികളായ സ്ത്രീകൾക്ക് ഉദാഹരണം. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ, ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. അള്ളാഹു ഉദാഹരണം പറയാണ് നിഷേധികളായ, സത്യനിഷേധികളായ വനിതകൾക്ക് ഉദാഹരണം. അതിലൊന്ന് ഈ ലൂത്ത് നബിയുടെ ഭാര്യയാണ്. അപ്പോൾ അവരാണ് ഈ വിവരം എന്ത് ചെയ്യുന്നത്, തൻ്റെ നാട്ടിലുള്ള ദുർനടപ്പുകാരായ ആളുകൾ അറിയിക്കുന്നത്. എന്ത്, തങ്ങളുടെ വീട്ടിലിങ്ങനെ സുന്ദരന്മാരായ ആളുകൾ എത്തിയിട്ടുണ്ട്, അവർക്കും മനസ്സിലായിട്ടില്ല ഇതെല്ലാൻ്റെ മലക്കുകളാണെന്നുള്ളത്. അപ്പോൾ അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാം ആകെ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം എന്താ, തൻ്റെ വീട്ടിൽ ഇത്ര സൗന്ദര്യമുള്ള പുരുഷന്മാരായ ഈ അതിഥികൾ വന്ന വിവരം തൻ്റെ നാട്ടുകാരറിഞ്ഞാൽ അവരിവിടെ ഓടിവരും, എനിക്കവരെ പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ, ഞാനാകെ അപമാനിതനാകുമല്ലോ, ഞാൻ എന്തു ചെയ്യും എന്ന് തുടങ്ങിയ പല ആശങ്കകളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അവസാനം നാട്ടുകാർ അറിഞ്ഞു, അവരോടി വന്നു അവരുടെ തോന്നിയാസത്തിന് വേണ്ടി. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് കരഞ്ഞു പറയുന്നുണ്ട്, യാ ഖൗമി ഹാഉലാ ഇബനാത്തി ഹുന്ന അത്ഹറു ലക്കും, എൻ്റെ പെൺമക്കളിതാ, അവരെ നിങ്ങൾക്ക് ഞാൻ മാന്യമായി കല്യാണം കഴിച്ചു തരാലോ. വലാ തുഹ്സൂനി ഫീ ളൈഫി, ഈ അതിഥികളുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾ മാനം കെടുത്തരുത്. അലൈസ മിൻകു റജുലു റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന മാന്യതയുള്ള വിവേകമുള്ള ഒരുത്തനെങ്കിലും ഇല്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാം തൻ്റെ സങ്കടം ആവലാതി അവരോട് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ മറുപടി എന്താ, ഖാലു ലഖദ് അലിംത മാലനാ ഫീ ബനാതിക് മിൻ ഹഖിൻ, ന്യായമായിട്ടും അവർ പറയണം, സത്യമായിട്ടും നിനക്കറിയില്ലേ ലൂത്തേ, മാലനാ ഫീ ബനാതിക്, നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് നിനക്കറിവില്ലേ. വ ഇന്നക്കല തഅലമുമാരുരീദ്, ഞങ്ങളുടെ ആഗ്രഹം ആവശ്യം എന്താന്നുള്ളതും ലൂത്തേ നിനക്ക് നന്നായിട്ടറിയാലോ എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വന്ന, നിൻ്റെ വീട്ടിൽ വന്ന ഈ അതിഥികളെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്സലാം ആകെ അസ്വസ്ഥനായി വേവലാതിയോട് പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് നിങ്ങളെ തടയാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെല്ലാവരെയും പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാനിപ്പോൾ പ്രതിരോധിക്കുമായിരുന്നു, അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായിയെ എനിക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതായത് ഈ വൃത്തികേടിനോട്, തിന്മകളോട് എത്ര തന്നെക്കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിലും ഒരു പോയിന്റിൽ പോലും യോജിക്കാൻ കഴിയാത്ത നിലപാടാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കവിടെ എന്ത് ചെയ്യാൻ കഴിയും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, മൻ റഅ മിൻകും മുൻകരൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി, അല്ലേ? ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ, ഒരാൾ ഒരു തെറ്റ്, ഒരു വിശ്വാസി എന്തിയാണ്, അവൻ്റെ വീട്ടിലോ നാട്ടിലോ അവൻ ഇടപെടുന്നിടത്തോ എന്തെങ്കിലും തെറ്റുകൾ, തിന്മകൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവനത് കൈകൊണ്ട് തടയാൻ സാധിക്കുന്ന സ്വാധീനമുള്ള അധികാരമുള്ള ഇടപെടാൻ പറ്റുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ആ തിന്മയെ കൈകൊണ്ട് തടയണം. ഇനി നാവുകൊണ്ട്, കയ്യൂക്കുകൊണ്ട് ചെയ്യാൻ കഴിയില്ല, വാക്കുകൊണ്ട് എന്ത് ചെയ്യണം, ആ തെറ്റിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഒന്നിനും കഴിയാത്തൊരിടാണ് അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ, മനസ്സുകൊണ്ടെങ്കിലും അതിനോടുള്ള വെറുപ്പും വിദ്വേഷവും ആ തിന്മയോട് ഉള്ളത് പ്രകടിപ്പിക്കണം, അതെങ്കിലും ഉണ്ടാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുമില്ലാത്തവൻ്റെ കൽബിൽ വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും ബാക്കിയുണ്ടാവില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചാൽ, പ്രിയപ്പെട്ടവരെ, തിന്മകളോട്, തോന്നിയാസങ്ങളോട്, വൃത്തികേടുകളോട് ഏറ്റവും വലിയ കുറ്റം തിന്മ, ഷിർക്കാണ്. ആ ഷിർക്കിനോട്, കുഫറിനോട്, അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ തിന്മകളോടും നമ്മളുടെ മനസ്സിലെന്താണ് അവരുടെ നിലപാട്, ഒരു നിലക്കും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന, അതിനോട് സമരസപ്പെടുന്ന ഒരു സംഗതി ഇല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. മിനിമം അവരുടെ മനസ്സിലെങ്കിലും വെറുപ്പ് വേണം ആ തിന്മയോട്. ലൂത്ത് നബി അലൈഹി സ്വലാം അതാണ് ഇവിടെ ചെയ്യുന്നത്. തൻ്റെ നാട്ടിലും ഒരു മഹാജനക്കൂട്ടം വരുമ്പോൾ ഏകനായൊരു പ്രവാചകന്, ഒരു മനുഷ്യനായൊരു പ്രവാചകന് അവരെ പ്രതിരോധിക്കാൻ കുറേ പരിമിതികളുണ്ട്. എന്നാൽ പോലും അദ്ദേഹം വിട്ടുകൊടുക്കാതെ വളരെ മാന്യമായ രൂപത്തിലും എന്നാൽ വളരെ ശക്തമായ നിലപാടിലും അദ്ദേഹം തൻ്റെ തെറ്റിനോടുള്ള, ഈ അവരുടെ വൃത്തികേടിനോടുള്ള എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളെ കൂട്ടത്തിൽ വിവേകമുള്ളവരില്ലേ, എനിക്കൊരു സഹായി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലേ, എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നു, നിങ്ങളെ ഞാൻ തടയുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പോയിന്റിൽ അദ്ദേഹം അതിനോട് എന്ത് ചെയ്യുന്നില്ല, യോജിക്കുന്നില്ല എന്നാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. അതാണ് നബിമാർ. അപ്പോൾ ആ നബിമാരിലാണ് നമുക്ക് മാതൃക. ലൂത്ത് നബിയുടെ ചരിത്രം ഖുർആൻ പറയുന്നത് വെറുതെ അന്ന് നടന്നൊരു കഥ കേൾക്കാനും ഒരു ചരിത്രം അറിയാനും അല്ലല്ലോ. ആ ചരിത്രത്തിൽ വിശ്വാസികൾക്ക് എന്തുണ്ട്, പാഠമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താ? അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കാൻ ശ്രമിക്കുന്നവരെ അവരുടെ പരിണിതി മഹാദുരന്തമായിരിക്കും എന്നതിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്നവർക്കായിരിക്കും ആത്യന്തികമായ വിജയമെന്നും ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ നിലപാടിവിടെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവസാനമാണ് ലൂത്ത് നബിയുടെ അടുക്കൽ വന്ന മലക്കുകൾ അവർ പറയുന്നത്, ഖാലു യാ ലൂത്ത്, ലൂത്തേ, ഇന്നാ റുസുലു റബ്ബിക്, ഞങ്ങൾ നിന്റെ റബ്ബിൻ്റെ ദൂതരാണ്. അള്ളാഹിൻ്റെ അടുത്തു നിന്ന മലക്കുകളാണ്, മനസ്സിലായില്ലേ? ലൻ യസുലു ഇലൈക, നിന്റെ അടുത്തേക്ക് അവരെത്തൂല, അതിനവർക്ക് കഴിയില്ല. അവിടെ ഫസരിബി അഹ്രിക്ക ബി ഖിത്ഇമിന ലൈൽ, രാത്രിയുടെ ഒരു ഖിത്ഇൽ, ഒരു യാമത്തിൽ നീ എന്ത് ചെയ്യണം? ഫസരി, രാപ്രയാണം ചെയ്യണം. ബി അഹ്ലിക്ക, നിന്റെ കൂടെ വിശ്വസിച്ച വിശ്വാസികളായ നിന്റെ കുടുംബത്തെയും കൂട്ടിയിട്ട്. വലാ യൽതഫിത് മിൻകും അഹദുൻ ഇല്ലംറഅതക, പോകുമ്പോൾ പിന്നിൽ നിന്ന് എന്ത് ശബ്ദം കേട്ടാലും എന്ത് തന്നെ കേട്ടാലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്, നോക്കാതെ പോകണം, നിന്റെ ഭാര്യയൊഴികെ. ഇന്നഹു മുസീബുഹാമ അസ്വബഹും, ആ ജനതയെ ബാധിക്കുന്ന ശിക്ഷ നിന്റെ ഭാര്യയെയും ബാധിക്കും. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന മൗഇദഹും സുബ്ഹ്, തീർച്ചയായും അവർക്ക് വന്ന് ഭവിക്കുന്ന ശിക്ഷയുടെ സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് പ്രഭാതമാണ്, സുബ്ഹാണ്. അലൈസ സുബ്ഹു ബിഖരീബ്, ആ പ്രഭാതം ഇവിടെ വളരെ തൊട്ടടുത്തല്ലേ, നിങ്ങൾക്ക് പോകാൻ സമയമായില്ലേ, ഒരുങ്ങണില്ലേ എന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്ലാമിനോട് ചോദിക്കുകയാണ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അങ്ങനെ ലൂത്ത് നബി അലൈഹി സ്ലാമും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും പുറപ്പെട്ടു പോവുകയാണ്. ഭാര്യയും കൂടെ കൂടും, പക്ഷെ അവർ തിരിഞ്ഞു നോക്കും. അങ്ങനെ പിന്നെ ആ നാട്ടിൽ എന്തു സംഭവിക്കുന്നു? ഫലം അംബ്രുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അള്ളാഹിൻ്റെ ശിക്ഷയുടെ കൽപ്പന അങ്ങോട്ട് കടന്നു വന്നപ്പോൾ, ജഅൽന ആലിയഹ സാഫിലഹ, ആ രാജ്യത്തെ നാം കീഴ്മേൽ മറിച്ചു. അല എന്ന മുകളിൽ, ആലിയഹ, അതിലെ മുഗൾ ഭാഗം, സാഫിലഹ, അതിൽ താഴ്ഭാഗത്തായി എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗത്തിന് താഴേക്ക് അങ്ങോട്ട് മറിച്ചിട്ടു, കീഴ്മേൽ മറിക്കുക നമ്മൾ പറയും. അവരുടെ വീടും അവരുടെ സംവിധാനങ്ങളും എല്ലാത്തിനെയും അങ്ങോട്ട് എന്ത് ചെയ്തു? ആ ഗ്രാമത്തിനെ തന്നെ, ജഅൽന ആലിയഹ, ഏതാണ് ആ ഗ്രാമം? സ്വധൂം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ നാടിനെ എന്ത് ചെയ്തു? അള്ളാഹു അങ്ങോട്ട് കൈകാര്യം ചെയ്തു. എന്നിട്ടോ, വഅംതർന അലൈഹ, അവരുടെ മേൽ വർഷിച്ചു. മത്തറെന്ന് നമുക്കറിയാം മഴയാണ്, മഴ പെയ്യുന്നത് പോലെ അവരുടെ മേൽ വന്ന് പതിക്കുകയാണ്. എന്ത്? ഹിജാറത്തം മിൻ സിജ്ജീലിൻ മൽദൂദ്, തീയിലിട്ട് ചൂള വച്ച് പഴുപ്പിക്കപ്പെട്ട ആ കല്ലുകൾ, ഹിജാറത്തുകൾ. മല്ലൂദ്, മല്ലൂദിന് രണ്ടർത്ഥം മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മല്ലൂദ് എന്ന് പറഞ്ഞാൽ അടുക്കി അടുക്കി വെച്ച എന്ന് കാണാൻ കഴിയും. വേറെ സ്ഥലത്ത് കാണാൻ പറ്റും മല്ലൂദ് എന്ന് പറഞ്ഞാൽ അത് ഒന്നിന് പിറകെ ഒന്നായി, യത്തു ബഅലുഹ ബഅലൻ ഫീ നുസൂലിഹ അലൈഹിം, ഒന്നിന് പിറകെ ഒന്നായി തുടരെ തുടരെ അങ്ങനെ വരുന്ന കല്ല് അല്ലേ, അങ്ങനെ പിന്നെ ഉള്ള കല്ലുകൾ അങ്ങോട്ട് വന്നിട്ട് അവരുടെ മേലെ അങ്ങോട്ട് വർഷിക്കുകയാണ്. അത് ശിക്ഷയുടെ കല്ലുകളാണ്. തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും, ആ കല്ലുകളിൽ മുസവ്വമഥൻ ഇൻദ റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടവയത്രേ ആ കല്ലുകൾ. ഒമാഹിയ മിനല്വാലിമീന ബിബഈദ്, അത് ഒമാഹിയ മിനല്വാലിമീന ബിബഈദ്, ഈ അക്രമകാരികളിൽ നിന്ന് അകലെയല്ല. വമാഹിയ, ആ കല്ലുകളല്ല, മിനൽ ദ്വാലിമീൻ, ഈ അക്രമകാരികളിൽ നിന്ന്, ബിബഈദ്, അകലെയൊന്നുമല്ല. അതായത് മുസവ്വമഥൻ ഇൻദ റബ്ബിക്, അതിൽ ഒരു തഫ്സീർ കാണാൻ പറ്റും, ഓരോ കല്ലുകൾ ഈ ലൂത്ത് നബിയുടെ ജനതയിലെ അതിക്രമികളിൽ ആരുടെ മേൽ വന്നു പതിക്കണം എന്നുവരെ അടയാളം വച്ചിട്ടുണ്ട്, ആ കല്ലാണ് അവരുടെ മേൽ വന്നു പതിക്കുക എന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെയും അതേപോലെ അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെയും മുദ്രണം ചാർത്തിയ മുഅല്ലമത്ത് എന്ന് പറഞ്ഞാൽ അലൈഹ അലാമത്തുൽ അദാബി വൽ ഗളബി, അള്ളാഹിൻ്റെ ഗളബിൻ്റെയും അദാബിൻ്റെയും മുദ്രണം ചാർത്തിക്കപ്പെട്ട ആ കല്ലുകൾ, അത് അവരുടെ ജനതയുടെ മേൽ വന്ന് പതിക്കാണ്. അപ്പോൾ വമാഹിയ മിനൽ വാലിമിൻ അല്ലദീന യുഷാബഹൂന ലിഫിഇലി ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ ആ ജനത ചെയ്യുന്ന ആ തിന്മകൾ ചെയ്യുന്നവരാരായാലും അവരുടെയൊക്കെ സമീപത്ത് ഈ ശിക്ഷയുടെ സംഗതി അവരവർ ഓർക്കണം. അത് അവർക്കും കൂടി ബാധകമാണ് എന്നുള്ള രൂപത്തിൽ കൂടി തഫ്സീറിൽ നമുക്കിതിൻ്റെ വിശദീകരണം കാണാൻ പറ്റും. അള്ളാഹു അഅലം. ഏതായാലും അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് വമാഹിയ മിനൽ ളാലിമീ നബി ബഈദ്, അക്രമകളിൽ നിന്ന് അത് വളരെ ദൂരെയൊന്നുമല്ല. മനസ്സിലായില്ലേ? അങ്ങനെ മുഫസ്സിറുകൾ പല വിശദീകരണം ഈ ആയത്തിന് നൽകിയിട്ടുണ്ട്. അത് തുടർന്ന് വരുന്ന കല്ലുകളാണ്. അതേപോലെ ലൂത്ത് നബിയുടെ ജനതയുടെ പ്രവർത്തനത്തിനനുസരിച്ച് അള്ളാഹു അവരെ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരുടെ പേര് ഉള്ള കല്ലുകളാണ് എന്നൊക്കെ. എന്തായാലും സദൂം എന്ന നാട് ഇന്നും ലോകത്തിനൊരു ദൃഷ്ടാന്തമാണ്. അവിടുത്തെ ഉത്ഖനന ഗവേഷണത്തിൽ കിട്ടിയ റിപ്പോർട്ടുകൾ ആധുനിക കാലഘട്ടത്ത് വന്നിരുന്നു. അവിടുത്തെ ആ കല്ലുകൾ, ആ മണ്ണുകൾ, അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. മനസ്സിലായില്ലേ? ഭൂമിയിൽ സാധാ സ്ഥലത്ത് കാണാത്ത തരത്തിലുള്ള മൂലകങ്ങളുള്ള രൂപത്തിൽ ഒരു പ്രത്യേകത അതിന് ആധുനിക റിസർച്ച് പഠനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണെങ്കിലും അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണ്. തോന്നിയാസങ്ങൾക്കും തിന്മകൾക്കും അതിന് ദീർഘായുസ്സില്ല. ദുരന്തകരമായൊരു പര്യവസാനമാണ് അതിനുണ്ടാവുക. അവസാനത്തെ വിജയം വിശ്വാസികൾക്കും പ്രവാചകന്മാർക്കും സത്യസന്ധർക്കും നന്മകൾക്കും മാത്രമായിരിക്കും എന്നൊക്കെയുള്ള പാഠങ്ങൾ ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും വിരോധിച്ച മഹാതിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഈ വിശ്വാസപരമായ കരുത്ത് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്ത് ഹൂദിലെ 82-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ലൂത്ത് നബി അലഹിസ്ലാമയുടെ ജനത കീഴ്മേൽ മറിക്കപ്പെട്ട സംഭവം വിശദീകരിക്കുന്ന ഈ ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: A'udhu billahi min ash-shaytan ar-rajim.

0: سبح بحمد ربك بالعشي والإبكار.
1: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഗാഫിർ 38 മുതൽ 55 വരെയുള്ള ആയത്തുകളുടെ ഹൃദ്യമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
3: إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഷെയ്ഖ് യൂസുഫ് അസ്സായീദ് വിശുദ്ധ ഖുർആൻ സൂറ തൗബ 36 മുതൽ 45 വരെ വചനങ്ങൾ പാരായണം ചെയ്തത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാറുന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹസീൻ. സൂറത്തുൽ ഹഷറിലെ 21-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിസ് അബ്ദുശ്ശുക്കൂർ നമുക്കായി ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹഷറിലെ 21-ാമത്തെ ആയത്താണ് ഇൻഷാഅല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ്സുകൾ കേൾക്കണം, പഠിക്കണം ഇൻഷാഅല്ലാഹ്. 21-ാമത്തെ ആയത്ത്.
5: لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون.
4: ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ലൗ എൻസൽന സാക്കിനായനൊന്നു ശേഷം സ ഇഖ്ഫാന്റെ അക്ഷരമാണ് സായ്. ഇവിടെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കണം. എൻസൽന
5: ഹാദൽ ഖുർആന, ഹാദ
4: തൊണ്ടയുടെ താഴെ ഭാഗമാണ്, ഹാന്റെ മഖ്റജ് ശ്രദ്ധിച്ചുകൊണ്ട് അത് ഉച്ചരിക്കണം. ഹാദ അതുപോലെ തന്നെ ദാല. ഹാസൽ ഖുർആന അല്ല ഹാദൽ. അൽ ഖുർആന, ഖുർആന, ഖുർആന എന്ന് ഓതിപ്പോവരുത്. അൽ ഖുർആന, അൽ ഖുർആന.
5: അല ജബലിൽ റഅയ്തഹു, അല ഐൻ
4: തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്.
5: അല ജബലിൽ റഅയ്തഹു, ജബലിൻ, ജബലിൻ
4: തൻവീൻ ശേഷം ലം ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം.
5: ജബലിൽ റഅയ്തഹു,
4: അതുപോലെ തന്നെ ലറഅയ്തഹു, ലറഅയ്തഹു എന്ന് റായിനെ ഇങ്ങനെ പരത്തിയിട്ടല്ല പറയേണ്ടത്, അതിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
5: ലറ, ലറ, ലറഅയ്തഹു. ഖാശിഅം മുതസദ്ദിഅ, ഖാശിഅ
4: അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖാശിഅ,
5: മുതസദ്ദിഅ
4: എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ മുതസദ്ദിഅ, ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ
5: ഖാശിഅം മുതസദ്ദിഅൻ
4: തൻവീന് ശേഷം മീമാണ്. മുതസദ്ദിഅമ്മിൻ ഇവിടെയും തൻവീന് ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
5: ലറഅയ്തഹു ഖാശിഅം മുതസദ്ദിഅമ്മിൻ ഖശ്യതില്ലാഹ്.
4: ഇവിടെയൊക്കെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം.
5: ഖാശിഅം മുതസദ്ദിഅമ്മിൻ,
4: ഇങ്ങനെ ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
5: മിൻ ഖശ്യതില്ലാ,
4: മിൻ ഖ സാക്കിന നൂനു ശേഷം ഖ ആണ്, നൂനിനെ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം.
5: മിൻ ഖ, മിൻ ഖശ്യതില്ലാ, മിൻ ഖശ്യതില്ലാ.
4: മിൻ ഖശ്യതില്ലാ, ഹാന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യാം.
5: വതിൽക്കൽ അംസാലു, വതിൽക്കൽ അംസാൽ, വതിൽക്കൽ അംസാലു നദ്രിബുഹ.
4: അംസാലു, അംസാൽ അല്ല, സീനല്ല, ഫ ആണ്. ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ അഥവാ മുൻപല്ലുകൾക്കിരുനിരകൾക്കിടയിലൂടെ അല്പം നേരിയ തോതിൽ പുറത്തോട്ട് വരണം. എംസാലു ദാലിനേക്കാൾ കൂടുതൽ എംസാൽ അംസാൽ എന്ന് ഒരിക്കലും മുതി പോകരുത്. വതിൽക്കൽ എംസാലു നദ്രിബുഹ നദ്രിബുഹ നമ്മൾ നദ്രിബുഹ എന്നാണ് സാധാരണ ഓതി പോവുക. ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ട് ആയിരിക്കണം. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം വണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കുകയും വേണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദോദ് ഇസ്തിഅല എൻ്റെ അക്ഷരമാണ് നദ്രിബുഹ നദ്രിബുഹ വതിൽക്കൽ എംസാലു നദ്രിബുഹ നദ്രിബുഹ ലിന്നാസി നൂണ് ശബ്ദമുണ്ട് മണിക്കണം ലിന്നാസി ലഅല്ലഹും അല്ല ഐൻ തൊണ്ടയുടെ മധ്യഭാഗം ലഅല്ലഹും യതഫക്കറൂൻ ലഅല്ലഹും യതഫക്കറൂൻ അവസാനത്തിൽ മദ് ആരദുൽ സുക്കൂനാണ് യതഫക്കറൂൻ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടാം. മദ് ആരദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നൂനിന് സുക്കൂൻ വരുന്നത്. യതഫക്കറൂന എന്നുള്ളത് യതഫക്കറൂൻ നിർത്തുമ്പോൾ നൂനിന് സുക്കൂൻ വരുന്നു. അതുകൊണ്ട് മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ വന്നാൽ 6 ഹർക്കത്ത് വരെ നീട്ടാം. അതാണത് മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് ഒന്നുകൂടെ ഓതാം.
6: لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون.
4: سورة الحشر لي 21-ാമത്തെ ആയത്താണ് അൽഹംദുലില്ല നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാർ. അവിടെ വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാഹ് ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ ഹഷറിലെ 21-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തിയത്.
7: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
8: ഒന്ന് മുതൽ 52 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഖലമിൻ്റെ 41 മുതൽ 52 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതൊർക്കുക ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജുസ് 17 പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 17, പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണം തജ്വീദോടുകൂടി സാധാരണക്കാർക്ക് പഠിക്കാൻ ഉതകുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസർ എന്നീ സൂറത്തുകളാണ്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസ്സഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ സൂറത്തുൽ ഫീൽ വരെ ഓതി പഠിച്ചു. അടുത്തത് സൂറത്തുൽ ഹുമസയാണ്. മക്കളെ ഓതാം.

അതിലുള്ള ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ പറയാം. വൈലുല്ലി, അവിടെ തൻവീന് ശേഷം ലാമാണ്. അപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന, ഒട്ടും ഗുന്നത്തില്ലാതെ ഉച്ചരിക്കുക. പിന്നെ ഹുമസത്തില്ലുമസ, അതും അതുപോലെ തന്നെ ഇദ്ഗാം ബിലാ ഗുന്ന. പിന്നെ മാലൗവ, എങ്ങനെ മാലൗവ, ആ വാവിന് ശബ്ദം വേണം, അതുപോലെ ഗുന്നത്തും വേണം. അത് ഇദ്ഗാം ബിഗുന്ന. പിന്നെ മാലഹു, അവിടെ ചെറിയൊരു മദ് വേണം. പിന്നെ കല്ലാലയുംബ, നൂന് മീമാക്കി മാറ്റണം, ഇഖ്ലാബാണ്.

0: ലയുംനല ലയുംബദന്ന
1: ലയുംബദന്ന
0: ആ നൂനിശബ്ദത്തിലുള്ള നല്ല മണിക്കണം. പിന്നെ മാദറാക്കും അൽഹുത്തമ നാറുല്ലാഹിൽ മുഖദ ഇത് ഇന്നഹ അലൈഹിം, അത് അലൈഹിം മീം രണ്ടും ഒന്നിച്ച് വന്നുകൊണ്ട് ഫി അമദിമ്മുമദ്ദത അമദിമ്മുമ അതും ഇതുകാം ബിഗുന്ന.

0: ഉത്തമ.
1: നേരത്തെ പറഞ്ഞ പോലെ ലയൂമ്പ ഒന്നുകൂടി. ആയത്ത് മുഴുവൻ ഓതണം. തെറ്റ്. ഒന്നുകൂടി. ലയും എന്ന് പറയുമ്പോൾ മീം ഉച്ചരിക്കുന്നത് രണ്ട് ചുണ്ടും കൂട്ടുമ്പോഴാണ്. അപ്പോൾ ആദ്യം തന്നെ ചുണ്ട് കൂട്ടരുത്, അവസാനം ചുണ്ട് കൂട്ടുക. കല്ല, ഇങ്ങോട്ട് നോക്കാം രണ്ടാളും.

ഇനി അടുത്ത സൂറത്ത് സൂറത്തുൽ അസ്റാണ്. സൂറത്തുൽ അസ്ർ വൽ അസ്ർ റാ തഫ്ഹീമാണ്, നമ്മൾ ഉദാഹരണത്തിൽ പഠിച്ചതാണ് വൽ അസ്ർ. പിന്നെ ഇന്നൽ ഇൻസാന, ഇൻസാന നൂൻസാക്കിനക്ക് ശേഷം സീന്. അപ്പോൾ എന്താ നിയമം? യഹ്ഫ മീൻശരി പോലെ ഇൻസാന. അങ്ങനെ ലഫി ഖുസർ, അതും റാ തഫ്ഹീം. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ.

0: والعصر
1: والعصر
0: إن الإنسان لفي خسر

0: പ്രയാസം കൂടാതെ തോത്താലോ അല്ലേ? ശ്വാസം
1: കിട്ടായിട്ടോ?
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ഇന്ന് നമ്മൾ പഠിച്ചത് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസർ എന്നീ രണ്ട് സൂറത്തുകളാണ്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:
4: വലഖ

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.